ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 20, കൊല്ലവർഷം 1201 മേടം 27, 2026 മെയ് 10 ഞായറാഴ്ച. ഇന്ന് ലോക മാതൃദിനം. ലോകത്തിലെ പകരം വയ്ക്കാനാകാത്ത ആ മാതൃസ്നേഹത്തിന് ഒരു ദിനം. എല്ലാ അമ്മമാർക്കും അനന്തപുരി FM-ന്റെ ആശംസകൾ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 MHz-ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: നിർവികാരമായ, ഒരിക്കലും മാറാത്ത ഒരു സത്യത്തിൽ ഉണ്ടായി മറയുന്ന ഭാവരൂപങ്ങൾ മാത്രമാണ് നമ്മളും ഈ ലോകവും സകലതും എന്ന് സത്യമറിഞ്ഞവർ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ സത്യം കേവലം അറിവാണ്. ആ അറിവിലുണ്ടായ സങ്കല്പങ്ങൾ മൂർത്തമായതാണ് പ്രപഞ്ചപ്രവാഹം. ആ അറിവാകുന്ന കടലിൽ ഉണ്ടായി മറയുന്ന തിരകളാണ് നമ്മളെല്ലാം. തിരകളെല്ലാം സവികാരമാണ്. ഓരോ തിരയും സത്യമറിയുന്നത് എപ്പോഴാണ്? ഞാൻ വെള്ളമാണ് എന്നറിയുമ്പോൾ. ആ വെള്ളം നിർവികാരമാണ്. വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമ്മിലുള്ള സത്യമാണ് അറിവ് അഥവാ ആത്മാവ്. ആ അറിവിലുണ്ടായ സങ്കല്പം മൂർത്തമായത് മാത്രമാണ് ഞാൻ എന്ന് ഞാൻ അറിയണം. അത്തരത്തിൽ എൻ്റെ അറിവ് അഥവാ ഞാനാകുന്ന അറിവ് വ്യാപരിക്കുമ്പോൾ അതിനെ എൻ്റെ സങ്കല്പം എന്ന് വിളിക്കാം. അതായത്, എന്നിലുള്ള സത്യത്തെ കണ്ടെത്തി അതിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് ഞാൻ എന്ന സത്യാവബോധത്തിലേക്ക് നയിക്കുന്ന ബോധവ്യാപാരമാണ് എൻ്റെ അഥവാ വ്യക്തിയുടെ സങ്കല്പം. അല്ലാതുള്ളതെല്ലാം വികല്പങ്ങളാണ്. ഇനി ആലോചിച്ച് നോക്കുക, നമ്മളെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നത് വികല്പങ്ങളല്ലേ? വാസ്തവത്തിലുള്ള സങ്കല്പം നമുക്ക് ഉണ്ടാകാറുണ്ടോ? സങ്കല്പം ഒന്നേയുള്ളൂ, വികല്പങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് വികല്പങ്ങളുടെ ലോകത്ത് ഏത് ശരി ഏത് തെറ്റ് എന്ന് തീരുമാനിക്കാനാവാതെ നമ്മൾ കുഴങ്ങിപ്പോകാറുണ്ട്. അതിനെയും വികല്പം എന്ന് തന്നെയാണ് വിളിച്ചു പോരുന്നത്. ഏതെല്ലാം തരത്തിലുള്ളതാണ് നമ്മിലുള്ള വികല്പങ്ങൾ? ഉണർന്നിരിക്കുമ്പോൾ ലോകകാര്യങ്ങളിൽ തൽപരരായിരിക്കണം, അതിലെ സുഖമനുഭവിക്കണം,

0: ഉറങ്ങുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാനില്ലെങ്കിലും അതിലെ സുഖം അനുഭവിച്ചേ തീരൂ. ദിവസവും മൂന്നോ നാലോ പ്രാവശ്യം ആഹാരം കഴിക്കണം. ഇണചേർന്ന് സന്തതി പരമ്പരയെ നിലനിർത്തണം. ഇതൊക്കെ മൃഗസഹജമായ വാസനകളിൽ പെടുന്നത് മാത്രമാണ്. മനുഷ്യസഹജമായ അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് ഇതൊന്നും നമ്മെ ഉയർത്തുന്നില്ല. ഇങ്ങനെ മൃഗസഹജമായ ആവശ്യങ്ങളുടെയും താൽപ്പര്യങ്ങളുടെയും ലോകത്ത് കുടുങ്ങി സവികാരമായതിൽ മാത്രം ശ്രദ്ധ വയ്ക്കാൻ ശീലിച്ചു പോയ നാം നമ്മിലുള്ള ശുദ്ധ മനുഷ്യനെയും അവൻ്റെ അറിവിനെയും ശ്രദ്ധിക്കാതിരിക്കുന്നു. മൃഗങ്ങളുടെ തലത്തിൽ നിന്നും മനുഷ്യൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. സവികാരതയുടെ തലത്തിൽ നിന്നും നിർവികാരതയുടെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അസത്യത്തിൻ്റെ തലത്തിൽ നിന്നും സത്യത്തിൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അതിന് സഹായിക്കേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം. പക്ഷേ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാകട്ടെ സഹായിക്കുന്നത് വികല്പങ്ങളുടെ, സവികാരതയുടെ, അസത്യത്തിൻ്റെ ലോകത്തിൽ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ തളച്ചിടാനാണ്. ഈ ഒരൊറ്റ കാരണത്താൽ മനോരോഗികളുടെയും ആത്മഹത്യ ചെയ്യുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നുമുണ്ട്. ഇത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നാരായണഗുരു അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചീടണമശനം പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം ആകയാൽ ആരുണരൂപതുള്ളൊരു നിർവികാര രൂപം. ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചീടണമശനം പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണർന്നിരുന്ന് അനുഭവിക്കുന്ന സുഖവും ഉറങ്ങുമ്പോഴുള്ള സുഖവും നല്ല ആഹാരം കഴിക്കുമ്പോഴുള്ള സുഖവും അതുപോലെയുള്ള മറ്റെല്ലാ സുഖങ്ങളും ഒരൊറ്റ ബോധത്തിൽ അനുഭവപ്പെടുന്നത് മാത്രമാണെന്നും ആ ബോധത്തിൻ്റെ ആനന്ദസ്വരൂപത സ്വയം വിരിഞ്ഞു വരുന്നത് മാത്രമാണ് എല്ലാ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും എന്നും തീർച്ചയുണ്ടായിക്കഴിഞ്ഞിരുന്നെങ്കിലോ പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ സംഭവഗതികൾ നമ്മെ നിരാശതയിലേക്ക് നയിക്കുന്നതിന് പകരം നിർവികാരമായ ഒരൊറ്റ അറിവിൽ നടക്കുന്ന നാനാതരം കളികളായി അതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കളി പിഴച്ചുപോയാൽ അടുത്ത കളിയെ ഉറ്റുനോക്കാൻ ശ്രമിക്കുമായിരുന്നു. ജീവിതം ആനന്ദാനുഭവത്തിൻ്റെ ഒരു നീരൊഴുക്കായി മാറുമായിരുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് എംഎൽഎ ശോഭൻ ദേവ് ചതോപാധ്യായയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൾ കലാം ദ്വീപിലായിരുന്നു പരീക്ഷണം. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയം. ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിനാണ് ഗുജറാത്ത് തോൽപ്പിച്ചത്. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ശ്രോതാക്കളെ, ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മേ ഗാന്ധി എന്ന കവിത കേൾക്കാം. ആലാപനം എസ് ജയ, ഉദയഗീതം ജെയിൻ ബാബു പാടിയതാണ്, ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും എന്നീ പരിപാടികൾ കേൾക്കാം. രാവിലെ 8 മണിക്കും 10 മണിക്കും 11 മണിക്കും, ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും 2 മണിക്കും, വൈകുന്നേരം 5 മണിക്കും 6 മണിക്കും, രാത്രി 8 മണിക്കും FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും, അതിന്റെ 13-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനഭാരം. ഇന്നത്തെ ഗാനഭാരം 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. 10:00 മുതൽ 11:00 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില. 11:00 ബാലലോകം. ഇന്നത്തെ ബാലലോകത്തിൽ നമുക്ക് ആസ്വദിക്കാം കൊല്ലം പത്തനാപുരം അലമീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ഗാനമാലിക. 12:40 പ്രകാശധാരയിൽ ഇന്ന് വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നത് കേൾക്കാം. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളാണ് ഈ പരിപാടിയിൽ. 2:00 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസേർഡ് പരിപാടിയാണ് ലംഹെ. 3:00 തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത്, മറ്റൊരു സ്പോൺസേർഡ് പരിപാടി. 4:00 ഗാനാമൃതം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:40 കണ്ടതും കേട്ടതും. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ നമുക്ക് ഇന്ന് കേൾക്കാം കന്നുകാലികളിലെ അകടുവീക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയും. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 1-ാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിക്കുന്നു. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 7.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3 മില്ലിമീറ്റർ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മേ ഗാന്ധി എന്ന കവിത. ആലപിച്ചത് എസ് ജയ.
1: ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. ഇന്നത്തെ ഉദയഗീതത്തിൽ ജെയിൻ സാബു പാടിയതാണ് ആദ്യം അന്ധകാരത്തിൽ നിന്ന് ആദ്യ ഉഷസ്സിലേക്ക് എന്നാരംഭിക്കുന്ന ഗാനം.

0: ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത് ജയൻ സാബ് പാടിയ ഗാനങ്ങൾ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഈച്ച മുകളിൽ പോയി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ഒരു അറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553 ഒരു നമ്പർ കൂടിയുണ്ട്, 9496593 21. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 9495964321, 9496553 21, 9496593 21. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നത് കേൾക്കാം.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായി ദില്ലിയിൽ നടത്തിയ ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ. തമിഴക വെട്രി കഴകം സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. രാവിലെ 10 ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിൽ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു. ബംഗാളിൽ അധികാരമേൽക്കുന്ന ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. രാജ്യത്തിന്റെ 3 സംയുക്ത സേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാസുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ് പുതിയ നാവികസേനാ മേധാവി. സപ്ലൈകോയുടെ ന്യായവില അരി പദ്ധതിയിൽ വില വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് കൂടിയത്. 25 രൂപ നിരക്കിൽ 20 കിലോഗ്രാം നൽകിയിരുന്നതിന് ഇനി 27 രൂപ നൽകണം. സംസ്ഥാനത്ത് ഇക്കുറി June 1 തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിന് തോൽപ്പിച്ചു.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ജി കെ രഞ്ജിത്, സീനിയർ റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ചരിത്ര വിജയം. 140 സീറ്റുകളിൽ 102 നേടിയും ഭരണത്തിലിരുന്ന LDFനെ 35 സീറ്റുകളിലേക്ക് ചുരുക്കിയുമാണ് UDF ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ വിജയിച്ച് ദേശീയ ജനാധിപത്യ സഖ്യം നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറന്നു. മുൻ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരിൽ മത്സരിച്ച 19 പേരിൽ 13 പേരും പരാജയപ്പെട്ടു. അവരിൽ LDF കൺവീനറും ഉൾപ്പെടുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ CPM കഴിഞ്ഞ തവണ 67 അംഗബലം ഉണ്ടായിരുന്നത് 26 CPI 17 നിന്ന് 8 ചുരുങ്ങി. LDFന്റെ സിറ്റിംഗ് MLA 50 പേർ പരാജയപ്പെട്ടപ്പോൾ UDF പാനലിൽ മത്സരിച്ച 32 MLA വിജയിച്ചു. CPM വിട്ട് UDF സ്വതന്ത്രമായി മത്സരിച്ച മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും വിജയിച്ചു. മലപ്പുറത്ത് മത്സരിച്ച മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കാണ് റെക്കോർഡ് ഭൂരിപക്ഷം, 85,327. കുറവ് മണലൂരിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനാണ്, 126 വോട്ട്. LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം മത്സരിച്ച 12 സീറ്റിലും പരാജയപ്പെട്ടു. മറ്റ് 7 ഘടകകക്ഷികൾക്കും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായി. കേരള കോൺഗ്രസ് 8 7 RSP 4 3 വിജയിച്ചു. മുസ്ലിം ലീഗ് 22 മണ്ഡലങ്ങളിൽ വിജയിച്ചു. പേരാമ്പ്ര മണ്ഡലത്തിൽ വിജയിച്ച ഫാത്തിമ തഹ്ലിയ ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി. ഫാത്തിമ ഉൾപ്പെടെ 11 MLA ഇക്കുറി നിയമസഭയിലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 1,54,550 വോട്ട് നേടി. ഏതെങ്കിലും മുന്നണി 1,00,000+ വോട്ട് നേടുന്നത് ആദ്യമായാണ്. 2,71,49,952 വോട്ടർമാരാണ് ആകെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. MLA അഭിപ്രായം അറിയാനായി AICC നിരീക്ഷകർ തലസ്ഥാനത്തെത്തിയിരുന്നു. ചർച്ചകൾക്കായി VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. സത്യപ്രതിജ്ഞ ബുധനാഴ്ച നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. വോട്ടെണ്ണലിനു പിന്നാലെ കൂടിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംഘടനാ സംവിധാനവും സ്ഥാനാർത്ഥി നിർണയവും പാളിയതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയന് പകരം മറ്റൊരാൾ വേണമെന്ന അഭിപ്രായം CPI യോഗങ്ങളിൽ ഉയർന്നു. 6 പതിറ്റാണ്ടായുള്ള ദ്രാവിഡ ഭരണത്തിന് അന്ത്യം കുറിച്ച് തമിഴ്നാട്ടിൽ നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം മിന്നും വിജയം നേടി. 234 അംഗ നിയമസഭയിൽ TVK 107 സീറ്റ് നേടി. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റപ്പോൾ DMK മുന്നണി 74 സീറ്റിലൊതുങ്ങി. അണ്ണാ DMKയുടെ നേതൃത്വത്തിലുള്ള NDA നേടിയത് 53 സീറ്റ്. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് വിജയകത്ത് നൽകി. എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 അംഗങ്ങളുടെ പിന്തുണ തെളിയിക്കുന്ന കത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി 3rd തവണയും ഗവർണർ വിജയിയെ തിരിച്ചയച്ചിരിക്കുകയാണ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് BJP അധികാരത്തിലേറി. വോട്ടെണ്ണിയ 293 സീറ്റിൽ 206 BJP വിജയിച്ചു. അസമിൽ NDA ഹാട്രിക് നേടിയപ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ആകെയുള്ള 126 സീറ്റിൽ NDA 102 സീറ്റ് നേടി. കോൺഗ്രസ് 21 സീറ്റിലൊതുങ്ങി. സുവേന്ദു അധികാരി ആദ്യ BJP മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നയിക്കുന്ന NDA ഭരണ തുടർച്ച നേടി. 30 സീറ്റിൽ 18 സീറ്റ് നേടിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത് വെറും 6 സീറ്റ്. വാണിജ്യ LP സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 3,085 രൂപയാണ് കൊച്ചിയിലെ വില. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട് 3117 രൂപയുമാണ് പുതിയ വില. 5 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 549 രൂപയിൽ നിന്ന് 810.50 രൂപയിലേക്ക് കുതിച്ചു. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിന് പിന്നാലെയുള്ള വില വർധന രാജ്യത്തെ റെസ്റ്റോറന്റ് കാറ്ററിംഗ് മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പാചകവാതകക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില പലയിടത്തും വർദ്ധിപ്പിച്ചു തുടങ്ങി. ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ JEE മെയിൻ പേപ്പർ 2 മലയാളി വിദ്യാർത്ഥികൾ രാജ്യത്ത് 1-ാമതെത്തി. പേപ്പർ 2A BR പരീക്ഷയിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി RS മീരാകൃഷ്ണ, പാലക്കാട് ആലത്തൂർ സ്വദേശി S സൂര്യ തേജസ് എന്നിവർ ആദ്യ സ്ഥാനങ്ങളിലെത്തി. പേപ്പർ 2B പ്ലാനിംഗ് പരീക്ഷയിൽ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി V ഗൌരീശങ്കറിനാണ് 1-ാം റാങ്ക്. മെഡിക്കൽ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. കേരളത്തിൽ ഏകദേശം 100,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ KTET ഫലം 15-ന് ശേഷം പ്രഖ്യാപിക്കും. ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ OPEC+ തീരുമാനിച്ചു. UAE പിന്മാറ്റത്തിന് ശേഷം കൂടിയ ആദ്യ യോഗത്തിലാണ് പ്രതിദിന ഉൽപാദനം 1,32,000 ബാരൽ വീതം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാനും ഉടൻ ധാരണയിലെത്തുമെന്ന് സൂചനയുണ്ട്. സമാധാന ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് US പ്രസിഡന്റ് ട്രംപ് വിലയിരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലെടുക്ക് പിടിക്കാനുള്ള US നാവികസേന നീക്കം നിർത്തിയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ നീട്ടലല്ല, 1 മാസത്തിനകം യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് US സമർപ്പിച്ച പുതിയ കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടു. US മുന്നോട്ട് വച്ച 9 നിർദ്ദേശങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ വഴി സമർപ്പിച്ച 14 ആവശ്യങ്ങളിലാണ് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സാമൂഹ്യ പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡിജോ കാപ്പൻ 69 വയസ്സ് അന്തരിച്ചു. കഴിഞ്ഞ October 16 തിരുവനന്തപുരത്തെ ഫ്ളാറ്റിന്റെ മുകൾ നിലയിൽ നിന്ന് കാർ പുറത്തേക്കെടുക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. നടൻ സന്തോഷ് കെ നായർ കാറപകടത്തിൽ മരിച്ചു. MC റോഡിൽ അടൂരിനും ഏനാത്തിനുമിടയിൽ സന്തോഷ് ഓടിച്ചിരുന്ന കാറും പാഴ്സൽ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു അപകടം. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ 89 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം 4 ഉച്ചയ്ക്ക് 2:30 കൊട്ടാരക്കര കമ്പങ്കോട് ഓൾ സെയിൻസ് മാർത്തോമ പള്ളിയിൽ നടത്തും. സർക്കാരിനെ വിമർശിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചെന്നാരോപിച്ച് IAS ഉദ്യോഗസ്ഥൻ N. പ്രശാന്തിനെ 8-ാം തവണയും സർക്കാർ സസ്പെൻഡ് ചെയ്തു. ചീഫ് സെക്രട്ടറി ജയതിലകനെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്നാരോപിച്ച് 2024 നവംബർ 11 മുതൽ പ്രശാന്ത് സസ്പെൻഷനിലാണ്. ബാഡ്മിന്റണിലെ ലോക പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ. സെമിയിൽ ഇന്ത്യയെ കീഴടക്കിയത് ഫ്രാൻസ്. തോമസ് കപ്പിലെ 5-ാം മെഡൽ നേട്ടമാണിത്. 1952, 1955, 1979 വർഷങ്ങളിലും ഇന്ത്യ തോമസ് കപ്പിൽ വെങ്കല മെഡൽ നേടിയിരുന്നു.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് GK രഞ്ജിത്, സീനിയർ റിപ്പോർട്ടർ, മലയാള മനോരമ, തിരുവനന്തപുരം.
0: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: പ്രഭാതഭേരി സമാപിക്കുന്നു.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്നറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ച മുകളിൽ പോയി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: ആകാശവാണി അനന്തപുരി എഫ് 101.9. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
7: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
6: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
8: 234-അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. ബി സി കെ, IOML പാർട്ടികളുടെ 2 വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സിപിഐ, സിപിഐഎം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡി എം കെയും ഡി എം കെയുമാണ് തമിഴ്നാട് മാറിമാറി.
6: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5-ാം തവണയാണ് AIRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. എൻ ഡി എ ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പി എം ജീവൻ ജ്യോതി ബീമാ യോജന, പി എം സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. പി എം ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തുടക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എ അൻബരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക് സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 ഗോകുലം 5 തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റെന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. MG ശ്രീകുമാർ പാടിയതാണ് ഈ പാട്ട്. ചിത്രം ആഭരണ ചാർത്ത്. ഗാനരചന വിശ്വതിരുമല, സംഗീത സംവിധാനം MG രാധാകൃഷ്ണൻ.

0: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ സമയമാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആവിഷ്കരിച്ച ദൗത്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആവിഷ്കരിച്ച ദൗത്യം ഏതാണ്? ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ഇനി അടുത്ത പരിപാടി,
1: കാർഷിക മേഖലാ വാർത്തകൾ. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം, അതായത് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശന മേളകളിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്തുള്ള കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മികച്ച മണ്ണ് പ്രദർശനശാല, അതായത് സോയിൽ മ്യൂസിയമുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ. മാം എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധനാ ലബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471254176. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാണിക്കര ഓട്ടോ കാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഓട്ടോ കാർഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോ കാർഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. നാളെ മുതൽ 15-ാം തീയതി വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547832256 എന്ന നമ്പറിലും CELKU@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ കോമ്പൌണ്ടിംഗ്, മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രോസസ് കൺട്രോൾ, വർക്കനൈസേറ്റ് പരിശോധനകൾ, MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് പദ്ധതികൾ, മാർക്കറ്റിംഗ് പ്ലാനിംഗ് കൺട്രോൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം നാളെ മുതൽ 15 വരെയുള്ള തീയതികളിൽ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് നടക്കും. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9947878209 0481235317 എന്ന ഫോൺ നമ്പറുകളിലോ 0481235301 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടാം. ഇമെയിൽ training@rubberboard.org.in. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. ഇനി കാർഷിക നിർദ്ദേശമാണ്. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായി ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ മുതലായവ കൃഷി ചെയ്യാം. ചെന്നീരൊലിപ്പ് മാരകമാകാൻ സാധ്യതയുണ്ട്. കറ ഒലിക്കുന്ന ഭാഗം വൃത്തിയാക്കി ഉരുകിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ചെറുതെങ്ങുകൾക്ക് വെയിലിൽ നിന്ന് സംരക്ഷണം നൽകണം. തെങ്ങിൻ തോപ്പുകളിൽ ജലസേചനം തുടരേണ്ടതും ചെറുതെങ്ങുകൾക്ക് തണൽ നൽകുകയും ചെയ്യേണ്ടതാണ്. നനയ്ക്കാൻ കഴിയാത്ത തെങ്ങുകളുടെ ചുവട്ടിൽ പുതയിടുകയോ തൊണ്ട കമഴ്ത്തി അടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ചെമ്പൻ ചെല്ലി, കൊമ്പൻ ചെല്ലി മുതലായവയ്ക്കെതിരെ കർഷകർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
3: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
4: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
4: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
0: നമസ്തേ അനന്തപുരി തുടരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നെൽസൺ മണ്ടേല ആദ്യത്തെ

0: വിരുദ്ധം എന്ന് മുദ്രകുത്തിയ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പരസ്യമായി കത്തിച്ചത് 1933 മെയ് 10 ബെർലിനിലെ ഓപ്പറ സ്ക്വയറിൽ വെച്ച് നടന്ന ഈ ക്രൂരത വിജ്ഞാനത്തോടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ, സിഗ്മണ്ട് ഫ്രോയിഡ് തുടങ്ങിയ പ്രഗത്ഭരുടെ കൃതികൾ അന്ന് അഗ്നിക്കിരയാക്കി. ലോകചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്നായി ഈ സംഭവം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ആശയങ്ങളെ തീ കൊണ്ടില്ലാതാക്കാൻ കഴിയില്ലെന്ന വലിയൊരു സത്യം പിൽക്കാല ചരിത്രം തെളിയിച്ചു. എവറസ്റ്റ് കൊടുമുടി കയറുന്നതിനിടെ 8 ജീവൻ കവർന്ന വലിയൊരു ദുരന്തം നടന്നത് 1996 മെയ് 10. കൊടുമുടിയിലുണ്ടായ അതിശക്തമായ മഞ്ഞുവീഴ്ചയിലും കാറ്റിലും പെട്ടാണ് പ്രഗത്ഭരായ പർവ്വതാരോഹകർ കൊല്ലപ്പെട്ടത്. ഇൻഡു തിൻ എയർ എന്ന വിഖ്യാത കൃതി ഈ സംഭവത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ്. പർവ്വതാരോഹണത്തിലെ അപകടങ്ങളെക്കുറിച്ചും പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചും ഈ ദുരന്തം ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. പ്രശസ്ത സഞ്ചാരി ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ അവസാന കപ്പൽ യാത്രക്കിടയിൽ കെയ്മാൻ ദ്വീപുകൾ കണ്ടെത്തിയത് 1503 മെയ് 10. സമുദ്രത്തിൽ ധാരാളം കടലാമകളെ കണ്ടതിനെ തുടർന്ന് അദ്ദേഹം ഈ ദ്വീപിന് ലാ ടോർട്ടുഗാസ് എന്ന് പേരിട്ടു. ലോകഭൂപടത്തിൽ പുതിയ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതിലേക്ക് ഈ കണ്ടെത്തൽ വഴിയൊരുക്കി. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലേക്കുള്ള യൂറോപ്യൻ കടന്നുകയറ്റത്തിന്റെ മറ്റൊരു ഘട്ടമായിരുന്നു ഇത്. ആധുനിക കരീബിയൻ ചരിത്രത്തിൽ ഈ ദിവസത്തിന് വലിയ സ്ഥാനമുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യൻ സിപ്പായിമാർ മീററ്റിൽ വെച്ച് ആദ്യമായി കലാപം ആരംഭിച്ചത് 1857 മെയ് 10. മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വത്തിന് പിന്നാലെ സൈനികർ ഒന്നടങ്കം ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഇത് ഇന്ത്യയൊട്ടാകെ പടരുകയും മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ മ്യൂട്ടിനി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഈ പോരാട്ടത്തെ വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ഭാരതീയരുടെ ഐക്യവും പോരാട്ടവീര്യവും ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ട നിമിഷമാണിത്. മൌണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ഒരാളായ സന്തോഷ് യാദവ് തന്റെ ചരിത്രപരമായ നേട്ടം കൈവരിച്ചത് 1992 മെയ് 10. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി കീഴടക്കിയ ഹരിയാന സ്വദേശിയായ അവർ പിന്നീട് 2 എവറസ്റ്റ് കയറുന്ന ആദ്യ വനിതയായി റെക്കോർഡ് സൃഷ്ടിച്ചു. കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഇന്ത്യൻ യുവതികൾക്ക് വലിയൊരു പ്രചോദനമാകാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ഈ വിജയം കായിക ലോകത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തി. പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്.
1: ചരിത്രത്തിൽ ഇന്ന് ശ്രോതാക്കളെ, നമുക്കറിയാം ഇന്ന് ലോക മാതൃദിനമാണ്. അമ്മയുടെ സ്നേഹത്തോളം ഉണ്മയുള്ള വെണ്മയുള്ള എന്താണ് പകരമുള്ളത് ഈ ലോകത്തിൽ, അല്ലേ? അതുകൊണ്ട് തന്നെ പുലരിയിൽ അമ്മ കുഞ്ഞിനെ വിളിച്ചുണർത്തുന്ന ഒരു ഗാനമായാലോ നമസ്തേ അനന്തപുരിയിൽ. ഇനി ശബരീഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശിനെ ഇണമിട്ട് സുജാത മോഹൻ പാടിയ പാട്ടാണിത്, ചിത്രം ഗോൾഡ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ,
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
6: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട ആഹാരശീലങ്ങൾ, ഡയറ്റീഷ്യൻ ആതിര എ സംസാരിക്കുന്നു.
8: മുലയൂട്ടുന്ന അമ്മ എന്ത് കഴിക്കണം, കുട്ടിക്ക് എന്ത് ഭക്ഷണം എപ്പോൾ നൽകണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മുലപ്പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നവജാത ശിശുവിന് ഏറ്റവും നല്ല പോഷകാഹാരം മുലപ്പാലാണ്. പാൽപ്പൊടിയിലോ പശുവിൻ പാലിലോ ഉള്ള പ്രോട്ടീനേക്കാൾ മുലപ്പാലിലെ പ്രോട്ടീൻ കുഞ്ഞിന് ദഹിപ്പിക്കാൻ എളുപ്പമാണ്. കൂടാതെ മുലപ്പാലിൽ കാണപ്പെടുന്ന കാൽസ്യം, ഇരുമ്പ് എന്നിവ കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. മുലപ്പാലിൽ ഏകദേശം 87% വെള്ളം, 3.8% കൊഴുപ്പ്, 1% പ്രോട്ടീൻ, 7% അന്നജം എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 100 മില്ലിയിൽ 60 മുതൽ 75 കിലോ കലോറി വരെ ഊർജം കുഞ്ഞിന് നൽകുന്നു. മുലയൂട്ടുന്ന അമ്മമാർക്ക് അവരുടെ പോഷക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധാരണയിൽ കൂടുതൽ കലോറി ആവശ്യമാണ്. ആദ്യത്തെ 6 മാസം 600 കിലോ കലോറി ഊർജവും 17 ഗ്രാം പ്രോട്ടീൻ വരെയും, 6 മാസത്തിന് ശേഷം മുലയൂട്ടൽ തുടരുന്നുണ്ടെങ്കിൽ 500 കിലോ കലോറി ഊർജവും 13 ഗ്രാം പ്രോട്ടീൻ വരെയും അധികമായി ആവശ്യമാണ്. സാധാരണ ഭക്ഷണത്തിൽ ചില പ്രത്യേക പോഷകങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവയിൽ ചിലതാണ് കോളിൻ, ഇരുമ്പ്, ഫോളിക് ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പിന്നെ വൈറ്റമിൻ ഡി. മുട്ട, മാംസം തുടങ്ങിയ സസ്യേതര ഭക്ഷണങ്ങളിൽ കോളിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗോതമ്പ്, സോയാബീൻ, നിലക്കടല, വെണ്ണ, ചീര എന്നീ സസ്യാഹാരങ്ങളിലും കോളിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മുട്ട, മാംസം, നിലക്കടല, ചീര, ബീട്രൂട്ട്, വിവിധതരം പരിപ്പുകൾ, വിത്തുകൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടുന്ന കാലയളവിൽ ഇവ ധാരാളമായി കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസത്തിനും അമ്മയുടെ പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും ഫോളിക് ആസിഡ് അഥവാ ഫോളേറ്റ് മുലയൂട്ടൽ ഭക്ഷണത്തിൽ അത്യന്താപേക്ഷിതമാണ്. മുട്ട, കിഡ്നി ബീൻസ്, പയർവർഗ്ഗങ്ങൾ, പച്ചിലവർഗ്ഗങ്ങൾ എന്നീ ഭക്ഷണങ്ങൾ മുലയൂട്ടൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സമ്പന്നമായ ഫോളേറ്റ് സ്രോതസ്സുകളാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അവശ്യ ഫാറ്റി ആസിഡുകളുടെ വിഭാഗത്തിലാണ് വരുന്നത്. മത്സ്യവും കടൽ ഭക്ഷണവുമാണ് ഒമേഗ 3 പ്രധാന ഉറവിടങ്ങൾ. സസ്യബുക്കുകൾക്ക് ഫ്ളാക്സീഡ്, എള്ള് മുതലായ വിത്തുകളുടെയും, വാൾനട്ട്, ബദാം, നിലക്കടല മുതലായ പരിപ്പുകളുടെയും ഉപഭോഗം ഒമേഗ 3 നൽകും. കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, ഫിഷ് ലിവർ ഓയിൽ, ഉണങ്ങിയ കടൽപ്പായൽ, ആൽഗകൾ എന്നിവ പോലുള്ള ചില ഭക്ഷണങ്ങൾ മാത്രമേ വിറ്റമിൻ ഡി സ്വാഭാവികമായി കാണപ്പെടുന്നുള്ളൂ. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിന് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഒരമ്മയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരാൻ കഴിയാത്തതിന് ഒന്നിലധികം കാരണങ്ങളുണ്ടാകാം. ആയതിനാൽ സപ്ലിമെന്റുകൾ ശരീരത്തിൽ പോഷക സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു മാർഗമാണ്. വിറ്റാമിൻ എ, ഡി, B12, ഒമേഗ 3, സിങ്ക്, കാൽസ്യം എന്നിവ ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ചില പോഷകങ്ങളാണ്. ഹെർബൽ ടീ, പാനീയങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയിലൂടെ സാധാരണ ഭക്ഷണത്തിലേക്ക് രുചികരമായി സംയോജിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളും സസ്യങ്ങളും അവയെ

0: ഇൽ ഉൾപ്പെടുന്നു. ഏറ്റവും സാധാരണമായ ഗാലക്ടോഗോഗുകളിൽ ചിലത് വെളുത്തുള്ളി, ഉലുവ വിത്തും ഇലകളും, പെരുഞ്ചീരകം, മുരിങ്ങയില, അയമോദകം എന്നിവയാണ്. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും പതുക്കെ ആരംഭിക്കുക, കാരണം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ സ്വാദും രുചിയും കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദിവസവും അമ്മ കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞിന്റെ വിശപ്പിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. വിശക്കുമ്പോഴെല്ലാം മുലപ്പാൽ നൽകുക.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട ആഹാരശീലങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ആതിര എ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, പി മാധുരി പാടിയ പാട്ട്. ചിത്രം 4 മണിപ്പൂക്കൾ.

0: തൊഴിൽ ദർശനം.
1: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ബംഗളൂരുവിലുള്ള ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങളിലായി 28 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 7, ഇലക്ട്രോണിക്സ് ECA ENI 6, കമ്പ്യൂട്ടർ സയൻസ് IT 3, കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 4, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 4, ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് 1, ലൈബ്രറി സയൻസ് 1, ഫിസിക്സ് 1, അക്കൌണ്ട്സ് 1. യോഗ്യത BE, BTech, BSc, BCom അല്ലെങ്കിൽ ലൈബ്രറി, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദം. അപേക്ഷകർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ബിരുദ കോഴ്സ് പാസ്സായവരായിരിക്കണം. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം നേടിയവർ അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ www.mhrdnats.gov.in മുഖേന രജിസ്റ്റർ ചെയ്യണം. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി www.mhrdnats.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർ ഗ്രേഡ് ബി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ കേഡറിൽ 40 ഒഴിവും എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും 10 ഒഴിവ് വീതവും ഉണ്ട്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായം 2026 April 1 21 30 വയസ്സിനും ഇടയിൽ. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 850 രൂപയും SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rbi.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rbi.org.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് NISM അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. അധ്യാപക തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് പ്രൊഫസർ 3, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ 1. അനധ്യാപക തസ്തികകളും ഒഴിവും ജനറൽ മാനേജർ IT 1, അസിസ്റ്റന്റ് ജനറൽ മാനേജർ പ്ലേസ്മെന്റ് 1, മാനേജർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ 2, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, അസിസ്റ്റന്റ് മാനേജർ 2, മാനേജർ 17. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nism.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nism.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ അസിസ്റ്റന്റ് കമാൻഡ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 30 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 400 രൂപ. SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും വനിതകൾക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 20. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment.itbpolice.nac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.itbpolice.nic.in.
0: തൊഴിൽ ദർശനം.
2: ഇനി വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനശില്പികൾ P ഭാസ്കരനും രവീന്ദ്രനും.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ നിന്ന് വാങ്ങാം.
2: MRT ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: കൽപ്പവൃക്ഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ഗാനരചന ശ്രീകുമാരൻ തമ്പിയും സംഗീത സംവിധാനം ദക്ഷിണാമൂർത്തിയും.

0: അല്ല, അതിരാവിലെ തുടങ്ങിയതാണല്ലോ. എത്ര നേരമായി കുത്തിയിരുന്ന് എഴുതുവാ. എന്തുവാ ഇതിന് മാത്രം എഴുതി പിടിപ്പിക്കാൻ? ഹേ, ചെവിയും കേൾക്കാൻ പറ്റുന്നില്ലേ? ദാ ചായ.
1: ആ അവിടെ വച്ചേക്ക്.
0: ഏ, വച്ച രണ്ട് ചായ അതുപോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഉറുമ്പും കേറി, ഈച്ചയും വീണു. ചേട്ടാ, ചൂടോടെ കുടിക്കണ്ടേ?
1: നീ ഒന്ന് പൊയ്ക്കേ.
0: ചേട്ടാ, ഇതെന്ത് കൂത്ത്! ദേഷ്യം വന്നത് പ്രകടിപ്പിച്ചു തീർന്നേൽ ദേ ഈ ചായ ചൂടോടെ ഊതി ഊതി കുടി.
1: ഓ, ഇത് വല്ലാത്തൊരു
0: ബാക്കി പറ, വല്ലാത്തൊരു
1: വല്ലാത്തൊരു ശല്യമായല്ലോ.
0: ശല്യാ? അതിരാവിലെ ചേട്ടൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലിയും തീർത്തു. ഇതിനിടെ മൂന്നാമത്തെ ചായ തരുന്നത്. ആ, ഞാൻ ശല്യ, അത് ഞാൻ സഹിച്ചു. അല്ല, ഡിക്ഷണറി എടുത്ത് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ അടുക്കൽ.
1: നീ അതും കണ്ടുപിടിച്ചോ?
0: കണ്ടുപിടിക്കാൻ ഇത് ചേട്ടന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്. എന്തുവാ രാവിലെ മുതൽ കുത്തി കുറിക്കുന്നത്? പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മതി കേട്ടോ.
1: ഓ, പിന്നെന്ത്? നീ അറിഞ്ഞില്ലേ നമ്മുടെ ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് അടുത്തു?
0: ചേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കിങ്ങിണി ക്ലബിന്റെയോ?
1: അതെ.
0: ഒരു വർഷം പോയത് അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷവും ഇതിന് ഇലക്ഷൻ അടുപ്പിച്ച് ചേട്ടന് ഈ വെപ്രാളം ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. അല്ല ചേട്ടാ, ഇപ്പോ ഈ ഗൂഗിളൊക്കെ ഉള്ളപ്പോ ഡിക്ഷണറിയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാ?
1: അത് പിന്നെ അതെ
0: അത്
1: അതെ ഡിക്ഷണറിന്ന് ചില വാക്കുകൾ കളയണം.
0: ഓ,
1: ഇനി ഉണ്ടാകരുത്.
0: എന്റെ ഭഗവതി, ഇത്
1: ഇത് നടക്കുന്ന കാര്യമാണോന്നായിരിക്കും നിന്റെ സംശയം.
0: അതെ, നടക്കുവോ?
1: എന്താ സംശയം?
0: എങ്ങനാന്നാ ചോദിച്ചത്?
1: ഈ വാക്ക് ഇനി ആരും പറയാതിരുന്നാ പോരെ.
0: എന്നാലും എന്റെ ചേട്ടാ, ആ വാക്ക് അവിടെ തന്നെ ഇല്ലേ?
1: ഉണ്ടല്ലോ, തർക്കിച്ച. പക്ഷേ ആരും ആ വാക്ക് പറയാതെ ഇരുന്നാൽ പിന്നെ ആ വാക്ക് കാണില്ലല്ലോ.
0: ഇത് പണ്ട് ഒരു സിനിമയിൽ താക്കോല് വെച്ച പോലുണ്ട്. ഹോ, എന്റെ തല ചുറ്റുന്ന പോലെ. അത് വിട്, വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പേപ്പർ നിറയെ?
1: അതോ, അത് വീട്ടുജോലി എങ്ങനെ വീതം വെക്കാം എന്ന.
0: അത് നന്നായി. ഏതായാലും നിങ്ങളുടെ ക്ലബിന്റെ ഇലക്ഷൻ വന്നതുകൊണ്ടെങ്കിലും എന്റെ വീട്ടുജോലിക്ക് ഒരു കുറവുണ്ടാകുമല്ലോ. ആശ്വാസം.
1: ഈ വീട്ടിലെ പണിയല്ല.
0: പിന്നെ ഏത് വീട്ടിലെ?
1: അത് ഞങ്ങളുടെ ക്ലബിലെ മറ്റു മെമ്പേഴ്സിന്റെ വീട്ടിലെ.
0: ഓ,
1: അതും തിരഞ്ഞെടുത്ത ചില വീടുകളിലെ.
0: അത് കൊള്ളാം.
1: പിന്നെ ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യാനോ? പുറത്ത് എനിക്കുള്ള വില നിനക്കറിയില്ല.
0: ഇത്തിരി വീട്ടുജോലി ചെയ്താ പുറത്തെ വില കുറയൂ എന്നുള്ളത് എനിക്ക് പുതിയ അറിവാണേ എന്റെ പൊന്നെ.
1: ഇവിടെ അടുക്കള നിന്റെ സാമ്രാജ്യമല്ലേ. ആ അധികാരത്തിൽ അധിനിവേശം നടത്തിയാൽ ഷേ, അത് വേണ്ട. അധിനിവേശം ലോകത്തെവിടെയായാലും ഞങ്ങൾ എതിരാണ്.
0: പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ തന്നെ ഇനിയും ചെയ്യണം. അല്ല, ഞാൻ ഇത് ആരോട് പറയുന്നു? ബാക്കി വായിക്ക്. ക്ലബിലെ മറ്റു മെമ്പേഴ്സിന്റെ തെരഞ്ഞെടുത്ത വീടുകളിലെ.
1: അവിടെ ഞങ്ങളുടെ പാനലിൽ മത്സരിക്കുന്നവർ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെന്ന് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കും.
0: പിന്നെ അത്രേ ഉള്ളോ?
1: ഇത് മറ്റു വീടുകളിൽ കൂടി എത്തിക്കാൻ പരിപാടിയുണ്ട്.
0: അതെന്ത് പരിപാടി? അവിടെയും ജോലി ചെയ്ത് കൊടുക്കോ? ഭാരവാഹികളുടെ എല്ലാം ഒടിയല്ലോ. അതും വീട്ടിൽ മെയ്യനങ്ങാതെ ചേട്ടനെ പോലെ ഉള്ളവരാണെങ്കിൽ.
1: ക്ലബ് മെമ്പേഴ്സിന്റെ എണ്ണം തന്നെ 1000 മുകളിലുണ്ട്. ഈ വീട്ടിലെല്ലാം പോകുന്നത് നടപ്പുള്ള കാര്യമല്ലല്ലോ.
0: അതുകൊണ്ട്
1: അത് ഞങ്ങൾ വീഡിയോ എടുക്കും. അതിനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: ഓഹോ,
1: തെരഞ്ഞെടുത്ത കുറച്ച് വീടുകളിൽ പോയാൽ മതിയല്ലോ.
0: ചേട്ടാ, ഈ വീട്ടിലെ ജോലി ചെയ്യില്ല, പോകട്ടെ. ക്ലബിലെ ഇലക്ഷൻ പ്രചരണത്തിനാണേലും മറ്റൊരു വീട്ടിൽ നിങ്ങൾ ചെല്ലുന്നു. അവർ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്തു കൊടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും?
1: ഏയ്, അവരാവശ്യപ്പെടാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ?
0: ശരി, ആവശ്യപ്പെടാതെ ജോലി ചെയ്യുന്നു, അനുവാദമില്ലാതെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ചീപ്പല്ലേ ചേട്ടാ, എത്ര പേര് കാണുന്നതാ?
1: എടി മാലോകര് കാണാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇത് എടുക്കുന്നതും ചെയ്യുന്നതും.
2: എല്ലാവർക്കും അയക്കില്ല, ക്ലബ് മെമ്പേഴ്സിന് മാത്രമേ ഷെയർ ചെയ്യൂ.
1: പുതിയ കാലമല്ലേ, നീ കുറെ കൂടി അപ്ഡേറ്റ് ആകണം. നിനക്ക് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്, അതിന്റെ സ്വാധീനം ഒന്നും മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാ.
0: ഓ, എനിക്ക് ഈ ട്രെൻഡിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ ചേട്ടനെ പോലെ അപ്ഡേറ്റും അല്ല. പക്ഷേ ഒന്ന് പറയാം, ഒരാൾക്ക് സഹായം ചെയ്യുന്നതാണേൽ അത് ചെയ്യുന്നവരുടെ കാര്യസാധ്യത്തിനായി ഫോട്ടോയും വീഡിയോയും എടുത്ത് പ്രചരിപ്പിക്കുന്നത് മോശമാണ്. പിന്നെ സഹായം സ്വീകരിക്കുന്നവരുടെ സമ്മതമില്ലാതെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുന്നതും മഹാമോശമാണ്.
1: എന്നുവെച്ചാൽ
0: എന്ത്? സഹായിച്ചില്ലേലും മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ മാനിക്കണമെന്ന്. അല്ല പിന്നെ.
3: പിന്നണിയിൽ സുഷമാനിൽ, ബിജു കല്ലുവാതുക്കൽ, രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.
4: ഇതുവരെ കേട്ടത് കണ്ടതും കേട്ടതും.
5: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
6: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
7: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
6: എന്നിട്ട്?
7: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
5: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
7: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
5: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
8: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
9: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ചും മുകളിൽ പോയി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
4: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
7: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
6: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
8: ഗിരീഷ് കരുണാകരൻ എഴുതി, സജിറാം ഇണമിട്ട്, ജയചന്ദ്രൻ ആലപിച്ച് ഗാനമിത. ചിത്രം ആനമയിൽ ഒട്ടകം.

സത്യനന്ദക്കാട് വരികൾ എഴുതിയ ഗാനമാണ് അടുത്തതായി. സംഗീതം പകർന്നത് വി ദക്ഷിണാമൂർത്തി സ്വാമികൾ. കെ ജയേശുദാസും എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം സംഭവം.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നിർത്തും. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹിക സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ വിന്യസിച്ചതായി ബ്രിട്ടൻ. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:00 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും.

0: നമസ്തേ, അനന്തപുരി തുടരുന്നു. ശ്രോതാക്കളെ, നിങ്ങൾ കാത്തിരുന്ന ചോദ്യത്തിന്റെ ഉത്തരമിതാ. അതിനു മുമ്പ് ചോദ്യം ഒരിക്കൽ കൂടി പറയട്ടെ. ചോദ്യം: ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആവിഷ്കരിച്ച ദൌത്യം ഏതാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം: ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ശരിയുത്തരം ഒരിക്കൽ കൂടി: ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാന പരിഗണനയുള്ള കടലിടുക്കുകളിൽ ഒന്നാണ് ഹോർമോസ്. ശരിയുത്തരം ഓപ്പറേഷൻ ഊർജ സുരക്ഷ. നമസ്തേ അനന്തപുരിയിൽ, ഇനി കാലം സാക്ഷി.
1: ചമ്പക്കുളം പാച്ചുപിള്ള. തിരുവിതാംകൂറിലെ പ്രമുഖ കഥകളി നടന്മാരിൽ ഒരാളായ ചമ്പക്കുളം പാച്ചുപിള്ള 1907 ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് ജനിച്ചു. 14 വയസ്സിൽ ചമ്പക്കുളം ശംഖുപിള്ളയിൽ നിന്നും കഥകളി അഭ്യസിച്ചു തുടങ്ങി. 16 വയസ്സിൽ കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം മാത്തൂർ കഥകളി യോഗത്തിൽ ചേർന്നു. ദുശാസനൻ, ബാലി, ബഗൻ, കാളി, നക്രതുണ്ടി തുടങ്ങിയ കഥാപാത്രങ്ങൾ പാച്ചുപിള്ളയുടെ ശ്രദ്ധേയമായ വേഷങ്ങളാണ്. താടി വേഷങ്ങൾ കഥകളിയിൽ ഭാവഗംഭീരമാക്കിയ അപൂർവം ആചാര്യന്മാരിൽ ഒരാളാണ് പാച്ചുപിള്ള. അദ്ദേഹത്തിൻ്റെ ആകാരവടിവും മുഖഭാവങ്ങളും കഥാപാത്രത്തോടുള്ള തന്മയീഭാവവും മികവുറ്റൊരു താടി വേഷക്കാരനാക്കി അദ്ദേഹത്തെ മാറ്റി. 1969 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 82 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, 83 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, 91 കേരള കലാമണ്ഡലം അവാർഡ്, 2002 കേരള സർക്കാരിൻ്റെ കഥകളി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വേഷഗാംഭീര്യത്തിൽ അഗ്രഗണ്യനായി ഭാവാഭിനയത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ചമ്പക്കുളം പാച്ചുപിള്ള 2004 May 10 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ചമ്പക്കുളം പാച്ചുപിള്ളയുടെ ശബ്ദം.
2: ഞാൻ 4-ാമത്തെ തലമുറയാണ് കുടുംബത്തിൽ കഥകളി ചേർന്നായിട്ട്. അപ്പോൾ ഈ കാലം ഓരോ തലമുറയ്ക്കും കഥകളി യോഗം ഉണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ കഥകളി പഠിക്കാൻ ഉള്ള കാരണത്തെ പറ്റിയാണ് പറയുന്നത്. എവിടെയെങ്കിലും കഥകളി യോഗം കളി കഴിഞ്ഞിട്ട് പെട്ടിയും സാമാനും എല്ലാം വീട്ടിൽ കൊണ്ട് വയ്ക്കും. വയ്ക്കുമ്പോൾ കളിയുടെ ബാക്കി വരുന്ന ചുട്ടിയരിയോ മനിയോലോ ഇതൊക്കെ ബാക്കി ഉണ്ടാകും. ഇത് വീട്ടിൽ ആരും കാണാതെ അടുത്തുള്ള കൂട്ടുകാരോടും കൂടി ഒക്കെ ആയി മുഖത്തും ഒക്കെ തേച്ച് ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ ചിലപ്പോൾ വീട്ടുകാർ കാണാറുണ്ട്. ഇത് കുട്ടിക്കാലത്തെ കഥയാണ്. ഏതായാലും 6-ാം ക്ലാസ്സുകളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഥകളി പഠിക്കാൻ തുടങ്ങി. 6 കൊല്ലമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. ഈ 6 കൊല്ലം കൊണ്ട് കഥകളിയിലെ കുട്ടിത്തരം മുതൽ ആദ്യാവസാനം വരെയുള്ള വേഷങ്ങൾ കെട്ടാൻ ഉള്ള കഴിവുകളുണ്ടായി. ഇന്നത്തെ മാതിരിയുള്ള അഭ്യാസം അല്ലായിരുന്നു അന്ന്. ഗുരുനാഥൻ പറയുമ്പോഴെല്ലാം റെഡി ആയിക്കോണം പഠിക്കാൻ. രാത്രിയായാലും പകലായാലും ശനിയാഴ്ച എന്നോ ഞായറാഴ്ച എന്നോ അങ്ങനെ ഒന്നുമില്ല. ഒരു വാവ് ദിവസം ഏതാണെന്ന് അറിഞ്ഞുകൂടാ, വെളുത്തുവാവണോ കറുത്തതാവോന്ന് അറിഞ്ഞുകൂടാ, ഒരു ദിവസം മാത്രം ഒഴിവുണ്ട്, ബാക്കി സമയമെല്ലാം പഠിത്തമാണ്. അങ്ങനെയുള്ള പഠിത്തമാണ് ഈ 6 കൊല്ലം കൊണ്ട് എന്നെ ആശാന വേഷം വരെ കെട്ടാനുള്ള കഴിവുണ്ടായത്. 6 കൊല്ലവും ആശാന്റെ കൂടെ പല സ്ഥലങ്ങളിലായി ഞാൻ കഥകളിക്ക് ആശാന്റെ കൂടെ നടക്കുകയായിരുന്നു. എനിക്കുണ്ടായ ഗുണം എല്ലാം ആശാന്റെ കൂടെയുള്ള സഹവാസമാണ്. അരങ്ങേറ്റം മാത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. തുടർന്ന് 3 കൊല്ലക്കാലം ആശാന്റെ കൂടെ തെക്കൻ ദിക്കിൽ, അതായത് കൊട്ടാരക്കര, പത്തനാപുരം, അൻസൽ, പുനലൂർ, ഈ സ്ഥലങ്ങളിലെല്ലാം 3 കൊല്ലം ആശാന്റെ കൂടെ കളിക്ക് നടന്നിരുന്നു. അന്ന് തെക്കൻ ദിക്കിലുള്ള ഏതാനും ജന്മികൾ കഥകളി യോഗം നടത്താറുണ്ടായിരുന്നു. അതേ ഇപ്പൊ ഇന്നത്തെ മാതിരിയല്ല. ഒരു കഥകളിക്ക് ഒരു പ്രധാന നടൻ, ഒന്നോ രണ്ടോ രണ്ടാം തരം വേഷക്കാർ, പിന്നെ ഇടത്തരം കുട്ടിത്തരം സ്ത്രീ വേഷമൊക്കെ ആയിട്ട് 5-6 വേഷക്കാർ, 2 പാട്ടുകാർ, 1 ചെണ്ടക്കാരൻ, 1 മത്തളക്കാരൻ, 1 ചുട്ടിക്കാരൻ. ഈ കളിയോഗം നടത്തണം എന്ന് ഉദ്ദേശിക്കുന്ന ആള് 1-ോ 2-ോ മാസം മുൻപേ തന്നെ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ എഴുതി അയച്ച സമ്മതം വാങ്ങിച്ചു. ഞാൻ ഈ പറഞ്ഞത് ഇത്രയും കൂടാതെ കളിയോഗത്തിൽ 4 ചുമട്ടുകാർ കൂടെ ഉണ്ടാവും. കാരണം ആ കാലത്ത് ബസ് സർവീസ് ഇല്ല, മെയിൻ റോഡല്ലാതെ മറ്റു റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കളിയോഗം നടത്തുന്ന മാനേജരുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും അരങ്ങേറ്റം നടക്കുക. എല്ലാവരും അരങ്ങേറ്റ ദിവസം അവിടെ വരാൻ എഴുതിയയക്കും. ആ ദിവസം എല്ലാവരും അമ്പലത്തിൽ വരും, അരങ്ങേറ്റം കഴിയും.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ചമ്പക്കുളം പാച്ചുപിള്ളയുടെ ശബ്ദം.
3: 16 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
5: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
4: 12 കോടി രൂപയുടെ വിഷു ബമ്പർ. നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നടത്ത ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നടത്ത ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
1: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
6: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
7: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
9: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഈഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: നമുക്ക് ചുറ്റും അഗ്രികൾച്ചറിലും അനുബന്ധ വിഷയങ്ങളിലുമുള്ള PG PhD പ്രോഗ്രാമുകളിലെ ഓൾ ഇന്ത്യ കോട്ട പ്രവേശനത്തിന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ICAR അപേക്ഷ ക്ഷണിച്ചു. June 7 അപേക്ഷ സ്വീകരിക്കും. പ്രവേശന പരീക്ഷ July 4. വിശദ വിവരങ്ങൾക്ക് exams.nta.nic.in/ICAR എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. LB സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ May 3 ആരംഭിക്കുന്ന ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് പ്രവേശനത്തിന് SSLC പാസായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട്

kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന 18 മുൻപ് അപേക്ഷിക്കുക. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന സർക്കാർ അംഗീകൃത ബിരുദാനന്തര ഡിപ്ലോമ ജേർണലിസം കോഴ്സിലേക്ക് മെയ് 20 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് ij@gmail.com. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്ക് www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
2: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: രാമൻ മാസ്റ്റർ ഇറങ്ങിപ്പോയ ദിവസം കുഞ്ചുകുട്ടിക്ക് ഈ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിനോടും വിളിച്ചു ചോദിക്കണമെന്ന് തോന്നി. ഇത് ശരിയാണോ? പക്ഷേ ഒരു പരമാണുവോടുപോലും ചോദിച്ചില്ല. നിശബ്ദയാവാനാണ് ആ തറവാട് അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹിക്കാനുള്ളതാണ് പെണ്ണിൻ്റെ ജന്മം. പ്രസവിക്കാൻ വയ്യാത്ത ഒരു ഗർഭം പോലെ ആ ചോദ്യം അവളുടെ ഹൃദയത്തിൽ കിടന്ന് വിങ്ങി ശ്വാസം മുട്ടി ചത്തളിഞ്ഞു. രക്തത്തിൽ വിഷാണുക്കൾ സംക്രമിപ്പിച്ചു. വെറുപ്പും വിഷാദവും വളർന്നു വരികയായിരുന്നു. എങ്കിലും കുളിയും ക്ഷേത്രദർശനവും ഭക്ഷണവുമെല്ലാം ക്രമത്തിൽ നടന്നു. പക്ഷേ ഉറക്കമില്ലാത്ത രാത്രിയുടെ മധ്യയാമത്തിൽ ഹൃദയത്തിനടിയിൽ നിന്ന് ഒരു പൊട്ടിക്കരച്ചിൽ. അതാരും കേട്ടില്ല. ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് കുഞ്ചുകുട്ടിക്ക് തോന്നി. പ്രതിശബ്ദമുണ്ടോ? ഇല്ല. പ്രഥമാനുരാഗം പൊട്ടിത്തകർന്ന അവൾക്ക് സന്യാസിമഠത്തിലേക്കോ വിപ്ലവ പ്രസ്ഥാനത്തിലേക്കോ വെപ്പാട്ടിസ്ഥാനത്തേക്കോ പോകാൻ തക്കമുണ്ടായിരുന്നില്ല. അവൾക്കൊരു വെറും ഭാര്യയാകാം. റവന്യൂ ഇൻസ്പെക്ടർ വന്നപ്പോൾ കുഞ്ചുകുട്ടി ആശിച്ചു. പിന്നെ ഓരോരുത്തൻ വരുമ്പോഴും ആശിച്ചു. ഒന്നും ഫലിച്ചില്ല. അമ്മയുടെ നെടുവീർപ്പും തലയിലെഴുത്തിനെക്കുറിച്ചുള്ള അമ്മാമൻ്റെ പ്രഭാഷണങ്ങളും ആദ്യമാദ്യം അവളെ വിമ്മിട്ടപ്പെടുത്തിയിരുന്നു. പതുക്കെ അതും പരിചിതമായി. ഇനി കൂട്ടലും കിഴിക്കലുമില്ല. വന്ന പോലെ ഈ ലോകത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാം. അവൾ വെളിച്ചത്തിന് നേർക്കുള്ള വാതിൽ ചാരി. ആ ഇരുട്ടിലും അവളുടെ മനസ്സ് മന്ത്രിച്ചു. എന്തോ ഒന്നുകൂടി അറിയാനുണ്ടല്ലോ. എന്ത്? അകത്തെന്ന പോലെ പുറത്തും കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വരികയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാരണവർ വന്നു പറയും, കുഞ്ചുകുട്ടി, ഈ ആധാരത്തിൽ ഒന്നൊപ്പിടൂ. കാരണവർ വിരൽ വെച്ചെടുത്ത് അവൾ ഒപ്പുവെച്ചു കൊടുത്തു. എന്താണ് ആ ആധാരം? അഥവാ എന്തിനു ചോദിക്കുന്നു? ആർക്കുവേണ്ടി? അടുത്ത തലമുറയിൽ വാവലും മലങ്കടന്നലും കൂടുണ്ടാക്കാൻ പോകുകയാണ് ആ തറവാട്ടിൽ. ഭാവി ഒരു പ്രേതം പോലെയാണ് പടിക്കൽ നിൽക്കുന്നത്. പോയി തുലയട്ടെ, കുഞ്ചുകുട്ടി തന്നെത്താൻ പറഞ്ഞു. എന്നിട്ട് ചുണ്ടു ചുവക്കെ ഒന്ന് മുറുക്കുകയും ചെയ്തു. താനൊരു ധിക്കാരം കാണിക്കുകയാണെന്ന മട്ടിൽ. ഒരു നാൾ ഉച്ചയ്ക്ക് അവൾ തെക്കിൻ്റെ തറയിൽ ചിന്താശൂന്യയായിരിക്കുകയാണ്. പെട്ടെന്ന് കാരണവർ കിതച്ചുകൊണ്ട് ചവിട്ടിക്കയറി വന്ന് വിളിച്ചു, കുഞ്ചുകുട്ടി. അവരതാ വരണു. ആര്? ഖിലാഫത്തുകാര്. ആര്? ലഹളക്കാരെ. ഇല്ലത്തെ പത്തായപ്പുരയിലേക്ക് വന്നു തുടങ്ങിയെന്നോ വന്നുവെന്നോ ഒക്കെ കേട്ടു. ഈ സംഭാഷണം കേട്ടുകൊണ്ട് കുഞ്ചുകുട്ടിയുടെ അമ്മയും അങ്ങോട്ട് വന്നു. അവർ ചോദിച്ചു, നേരാണോ?
6: അതെ.
5: ലഹള സംബന്ധിച്ച എമ്പാടും കഥകൾ മുൻപ് തന്നെ നാട്ടുമ്പുറങ്ങളിൽ പ്രചരിച്ചിരുന്നു. കുളക്കടവുകളിലും അമ്പലമുറ്റത്തും മുക്കൂട്ട പെരുവഴികളിലും അത് ചർച്ചാവിഷയമായിട്ടുണ്ട്. അസംഘടിതമെങ്കിലും ആവേശകരമായ ഒരു ജനപ്രതിഷേധം തരംതാഴ്ന്ന അക്രമപ്രവർത്തനങ്ങളായി മാറിയിരിക്കുകയാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. കൊലയുടെയും കൊള്ളയുടെയും തോലുരിയലിൻ്റെയും കഥകളായിരുന്നു പ്രചരിച്ചിരുന്നത്. കുറേ സത്യങ്ങളുണ്ടായിരുന്നു. സത്യങ്ങളെക്കാൾ ഊതി വീർപ്പിച്ച കഥകൾ പ്രചരിച്ചു. യുദ്ധം നടക്കുന്നുണ്ടത്രേ. ഇന്നലെ അയ്യപ്പൻ നായർ ചന്തയിൽ നിന്ന് വന്നപ്പോൾ എന്തൊക്കെ കഥയാ പറഞ്ഞത്? കലി വന്നു. ചേലക്കലാപം പോലെ തന്നെ. ഒരമ്മ തന്റെ ചരിത്രബോധം വെളിപ്പെടുത്തി.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
8: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: അമ്മ, അതിരുകൾ നിർണയിക്കാനാവാത്ത സ്നേഹവായ്പ്, മാതൃസ്നേഹത്തോളം മധുരമുള്ള മറ്റെന്താണ് ഈ പാരിലുള്ളത്? അനന്തമായ സ്നേഹപ്രവാഹം അനസ്യൂതമൊഴുകുകയാണ്. സ്നേഹവും വാത്സല്യവും കരുതലും സമം ചാലിച്ച തേൻപുഴ പോലെ. ലോകം മുഴുവൻ എതിർത്താലും അമ്മയെന്ന മഹാത്ഭുതം മാറോടണയ്ക്കുമ്പോൾ തോന്നുന്ന പ്രത്യാശയും മനോധൈര്യവും ഒട്ടും ചെറുതല്ല. എല്ലാ അമ്മമാർക്കും അനന്തപുരി FM-ന്റെ മാതൃദിന ആശംസകൾ. അമ്മയെക്കുറിച്ചുള്ള ആദ്യ ഗാനം ഇതാ. രാജീവ് ആലങ്കർ എഴുതി, MG ശ്രീകുമാർ ഈണമിട്ട് ചിത്രം പാടിയത്. ചിത്രം ഫാദേഴ്സ് ഡേ.

പ്രതീക്ഷയുടെ നൂലിഴകളാൽ കുഞ്ഞുടുപ്പ് തുന്നിക്കഴിഞ്ഞിരുന്ന നൊമ്പരം നിറഞ്ഞ ഗർഭകാലശേഷം പ്രാണൻ പകുത്ത് ജന്മം നൽകിയ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി എല്ലാ നോവും കണ്ണീരും അലിയിച്ചു കളഞ്ഞ് പുഞ്ചിരി പൊഴിക്കുന്ന സ്നേഹ അമൃതമാണ് അമ്മ. മണ്ണോട് ചേരും വരെ സ്നേഹത്തിലും കരുതലിലും ഏറ്റക്കുറച്ചിലുകൾക്ക് സ്ഥാനം കൊടുക്കാത്ത മാതൃത്വം. കാലചക്രം എത്രയധികം മുന്നോട്ട് ചലിച്ചാലും അമ്മയെന്ന പദത്തിന്റെ നിർവചനത്തിന് വകഭേദങ്ങൾ ഇല്ല തന്നെ.

0: മാതൃത്വത്തിന്റെ മധുരം കിനിയുന്ന എത്രയോ ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ സ്നേഹസാന്ദ്രമായി ഒഴുകിയിറങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് അമ്മയോടും അമ്മയ്ക്ക് മക്കളോടും എത്ര എഴുതിയിട്ടും പാടിയിട്ടും മതി വരുന്നില്ല നമ്മുടെ സംഗീതജ്ഞർക്ക്. കണ്ണെത്താ ദൂരത്തെങ്കിലും മാതൃമധുര ഗാനങ്ങൾ കേൾക്കുമ്പോൾ അമ്മയ്ക്കരികിലേക്ക് പറന്നു ചെല്ലാൻ മനസ്സ് കൊതിക്കാത്തവരായി ആരുണ്ട് നമ്മളിൽ, അല്ലേ? ചില പാട്ടുകൾ അങ്ങനെയാണ്. ആസ്വാദനത്തിന് പുതിയ മാനങ്ങൾ നൽകി ഈണവും ഈരടികളും അന്തരംഗങ്ങളിലേക്ക് എങ്ങനെ പെയ്തിറങ്ങും. അമ്മയെ ഓർക്കുമ്പോൾ കണ്ണു നിറയാതെ കേട്ടിരിക്കാനാവില്ല ഈ പാട്ടുകളൊന്നും തന്നെ. ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ സ്മൃതിമധുരത്തിലൂടെ നേരിട്ടെ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം വിട്ടാപ്പിളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: വിട്ടാപ്പിളി ഏജൻസീസ്.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. കൈതപ്പുറം എഴുതി ഇളയരാജ ഇണമിട്ട് ചിത്രപാടിയ ഗാനം, ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: കെ ജയകുമാറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ പാട്ട്. ചിത്രം തക്ഷശീല.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ,
2: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
1: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
3: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
2: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
5: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിന്ന് എടുത്താ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാ.
7: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.

ഇപ്പോൾ ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിൽ 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം നമുക്ക് നജീം അർഷാദും ഭദ്ര രജനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ജോയൽ ജോണിൻ്റെതാണ് സംഗീതം, ടിറ്റോ പി തങ്കച്ചിൻ്റെ വരികളാണ്. ചിത്രം അനുരാഗം.

എം ആർ ജയ ഗീത വരികൾ എഴുതി ബിനോജ് ബിനോജ് ഈണമിട്ട നജീം അർഷാദും വിനിതയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. അടുത്തതായി ചിത്രം ആവണി.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ചേച്ചി, ജോലി കിട്ടി.
4: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
3: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
4: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
3: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
3: പക്ഷേ ചേച്ചി,
4: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
3: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
5: RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: ഗാനഭാരതലിനെ മനു മഞ്ജിത്ത് വരികളെഴുതി ഷാൻ റഹ്മാൻ ഈണമിട്ട് സോറിസ് സന്തോഷ് പാടിയത്. ചിത്രം ആനന്ദപുരം ഡയറീസ്.

ചിത്രം ഖജുരാഹോ ഡ്രീംസ്, വിജയേശുദാസും അഫ്ല സുബാനയും പാടിയത്. ബി കെ ഹരിനാരായണൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം.

ഇന്നത്തെ ഗാനഭാരത്തിൽ ഒരു പാട്ടുകൂടി നമുക്ക് കേൾക്കാം. മനോമഞ്ജിത്തിൻ്റെ വരികൾക്ക് ദീപു നയനാൻ തോമസിൻ്റെ സംഗീതത്തിൽ KS ഹരിശങ്കറും അനില രാജീവും ആലപിച്ചത്. ചിത്രം ARM.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ഇതുവരെ കേട്ടത് 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ഗാനഭാരം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞ. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. ഹാൻഡ വൈറസ് ബാധയേറ്റ ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകട സാധ്യതാ പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗലക്ഷണങ്ങളില്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ പറഞ്ഞു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 8 അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട് സമാപിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദ ഡയറക്ടർ പരിപാടിയും നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 3:30 ചെന്നൈയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
2: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം NJ ജോഷിലാൽ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നേരിയ ആശ്വാസവുമായി വേനൽ മഴ വന്നു തുടങ്ങി. ഇത് എത്ര നാൾ ഇങ്ങനെ തുടരുമെന്നറിയില്ല. ഉള്ള കാലം വരെ പോകട്ടെ അല്ലേ. വല്ലപ്പോഴും വന്നെത്തുന്ന വേനൽമഴ നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഓർമ്മച്ചെപ്പും ഒരു പ്രതീക്ഷയാണല്ലോ. ഇന്നലെയിൽ നിന്ന് ഇന്നിലൂടെ നാളെ എന്ന ജീവിത പ്രതീക്ഷ. ചിലപ്പോൾ മഴ തോരാതിരുന്നെങ്കിൽ എന്ന് തോന്നും. അത്രയ്ക്കാണ് ചൂടും ചൂടിൻ്റെ അസ്വസ്ഥതയും. എങ്കിലും മാറിവരുന്ന കാലം എല്ലാത്തിനും ശമനമുണ്ടാക്കും അല്ലേ. തീർച്ചയായും.

ഓർമ്മചെപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കായംകുളം ഏവൂർ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെയാണ് ഓർമ്മച്ചെപ്പിലേക്ക് ഗീതാ ഗോപാലകൃഷ്ണൻ കത്തയച്ചിരിക്കുന്നത്. അല്പം ദീർഘമായ ഓർമ്മയും കത്തിനൊപ്പം പങ്കുവയ്ക്കുന്നു. കത്ത് വായിക്കാം. കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന അപൂർവമായ ഒരു വിവാഹത്തിൻ്റെ സ്മരണയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മക്കളുടെ വിവാഹമെല്ലാം രാത്രിയിലാണ് നടന്നത്. അതിലൊരു വിവാഹത്തിൻ്റെ രസകരമായ കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതുന്നത്. രാത്രി 12 മണി കഴിഞ്ഞായിരുന്നു മുഹൂർത്തം. അക്കാലത്ത് വാച്ചും ക്ലോക്കും ഇല്ലാതിരുന്ന സമയം. നല്ല ഉറക്കത്തിൽ കോഴി കൂവുന്നത് കേൾക്കുമ്പോഴായിരുന്നു നേരം വെളുക്കാറായി എന്നറിയുന്നത്. സന്ധ്യ കഴിഞ്ഞപ്പോൾ വരനും ബന്ധുക്കളും എത്തി. അവരെ കൊട്ടും കുരവയുടെ അകമ്പടിയോടെയും ഓലമേഞ്ഞ വലിയ പന്തലിലേക്ക് ആനയിച്ചു. കുട്ടികളായ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെയിരുന്നു. വരനും കൂട്ടുകാർക്കും ഇരിക്കാൻ കൊടുത്തത് നല്ല പുൽപ്പായയായിരുന്നു. കല്യാണത്തിന് ഇനിയും ഏറെ സമയമുണ്ട്. കുട്ടികളായ ഞങ്ങൾ പാട്ടുപാടാൻ തുടങ്ങി. ഞാൻ പാടിയത് കിലുകിലും കിലുകിലും കിങ്ങണിച്ചെപ്പിൽ ഒളിച്ചിരിക്കും എന്ന പാട്ടാണ്. പലരും നല്ല നല്ല ഗാനങ്ങൾ പാടി. ഒടുവിൽ വിവാഹത്തിന് സമയമായി. വിവാഹവും കഴിഞ്ഞ് നല്ല സദ്യയുമുണ്ട്. ഞങ്ങൾ വീട്ടിൽ കിടന്നു.

പാട്ട് കേൾക്കാം. ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം എസ് വിശ്വനാഥനീണം പകർന്ന് വാണി ജയറാമും ജോളി എബ്രാഹാമും പാടിയ ഗാനം.

ഇനി ഓർമ്മച്ചപ്പിന്റെ വാട്സാപ്പിൽ വന്ന സന്ദേശങ്ങൾ വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ മുതുവിളയിൽ നിന്നും ദിവ്യ. കുട്ടിക്കാലത്തെ മനോഹരമായ കുറച്ച് ഓർമ്മകളാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. തോടും പുഴയും കുളവും വയലുകളുമുള്ള മനോഹരമായ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയും വലിയ കൃഷിക്കാരായിരുന്നു. ഒരുപാട് മുറികളുള്ള ഓലമേഞ്ഞ വലിയ വീട്

ഉണ്ടായിരുന്നു ഞങ്ങളുടേത്. എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. നെല്ല്, ഉഴുന്ന്, പയർ, എള്ള്, മരച്ചീനി, ചേന, ചേമ്പ്, പച്ചക്കറികൾ, വെറ്റില, അങ്ങനെയെല്ലാം. ആഹാരം കഴിക്കാനും എന്നും ഒരുപാട് പേര് കാണും വീട്ടിൽ. ഞങ്ങളുടെ മുറ്റത്ത് വലിയൊരു കുടമുല്ല ഉണ്ടായിരുന്നു. മുരുക്കമരത്തിലാണ് അത് പടർത്തിയിരുന്നത്. സ്കൂൾ അടയ്ക്കുമ്പോൾ 7 ദിവസമേ പൂവുണ്ടാകൂ. അമ്മൂമ്മ എനിക്ക് വടകെട്ടി തല നിറച്ചും പൂവ് വെച്ചു തരും. വീടിന് ചുറ്റും വലിയ മാവുകൾ ഉണ്ടായിരുന്നു. താളിമാവ്, കോട്ടുകോണം, നാട്ടുമാവ്. വേനൽ മഴ പെയ്തു തോർന്നാൽ ഞങ്ങൾ കുട്ടികൾ മാങ്ങ പെറുക്കാൻ മത്സര ഓട്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ പത്തായം ഉണ്ടായിരുന്നു. അതിലാണ് മാങ്ങ പഴുപ്പിച്ചിരുന്നത്. ആറ്റിൽ പോയേ ഞങ്ങൾ കുളിക്കുമായിരുന്നുള്ളൂ. ഓലകെട്ട് കഴിയുമ്പോൾ പഴയ ഓലയെടുത്ത് ഞങ്ങൾ സ്റ്റേജ് കെട്ടി കലാപരിപാടികൾ അവതരിപ്പിക്കും. ഓണത്തിന് മുറ്റത്ത് കല്ലുകൊണ്ട് വരച്ച് മണ്ണ് കുഴച്ച് അത്തപ്പൂക്കളമിട്ടതും അക്കരെ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയി കാട്ടുപള്ളി കൊണ്ടുള്ള ഊഞ്ഞാലിൽ ആടിയതും തോട്ടിൽ പോയി കുഞ്ഞു മീനുകളെ പിടിച്ചതും വള്ളത്തിൽ കയറി അക്കരെ പോയാലേ അമ്മയുടെ നാട്ടിൽ പോകാൻ ബസ് കിട്ടുകയുള്ളൂ, അങ്ങനെ വള്ളത്തിൽ കയറിയതും എത്രയെത്ര ഓർമ്മകളാണ്. ഇത്രയും മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച കുട്ടിക്കാലം ഓർത്തുകൊണ്ട് ഞാനൊരു ഗാനം ആവശ്യപ്പെടട്ടെ. സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിലെ ഒലിവ് തളിരിട്ടോ ഓർമ്മകൾ പോവിട്ടോ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം ഓർമ്മച്ചപ്പിലൂടെ വായിച്ച് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. സ്നേഹപൂർവം, ദിവ്യ മുതുപിള. ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടേതാണ് ഈ ഗാനത്തിൻ്റെ വരികൾ. മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ കുടുംബത്ത് നിന്ന് വീണ ബാലചന്ദ്രൻ. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. എന്റെ പപ്പയായിരുന്നു ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്. അദ്ദേഹമാണ് ആകാശവാണിയോടുള്ള എന്റെ ആരാധനയ്ക്കുള്ള കാരണക്കാരൻ. പണ്ട് മുതൽക്ക് തന്നെ മലയാള ഭാഷാ ഉച്ചാരണം എല്ലാം അദ്ദേഹം ഞങ്ങളെ രണ്ടു മക്കളോടും ആകാശവാണി കേട്ടു പഠിക്കാൻ പറയുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമില്ല. എന്നാലും ആകാശവാണിയും ആകാശവാണിയിലെ പല പരിപാടികളും, ഉദാഹരണമായി പ്രഭാതഭേരി, കണ്ടതും കേട്ടതും, വയലും വീടും എല്ലാം ഇപ്പോഴും കേൾക്കുമ്പോൾ പപ്പയുടെ ഓർമ്മകളും അതുപോലൊരു സാന്നിധ്യവും അനുഭവപ്പെടാറുണ്ട്. തുടക്കത്തിൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വിവാഹമായി എന്ന സന്തോഷം ആകാശവാണിയെ അറിയിക്കാനാണ്. വൃശ്ചികത്തിലാണ് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അവൾക്കും ഭാവി വരനും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കത്ത് പിന്നീട് എഴുതാം. ഇപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായി ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ്. കതിരോലപ്പന്തല് കെട്ടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. വിശേഷപ്പെട്ട ഒരു കത്താണ് കേട്ടോ ഇത്. ഓർമ്മച്ചപ്പ് സാധാരണ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ ഇത് വരാൻ പോകുന്ന ഒരു ശുഭമുഹൂർത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കത്താണ്. ഓർമ്മച്ചപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, വേനലിൽ പെയ്യുന്ന ഓരോ മഴയും ഓരോ പ്രതീക്ഷയാണ്, വരാൻ പോകുന്ന നല്ല മുഹൂർത്തങ്ങളും ഓരോ പ്രതീക്ഷയാണ് അല്ലേ? തീർച്ചയായിട്ടും. ചിത്രത്തിന്റെ പേര് മറന്നുപോയി എന്ന് വീണ ബാലചന്ദ്രൻ എഴുതിയിരിക്കുന്നു. ജയറാമും പാർവതിയുമാണ് ഇതിലെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാസ്യ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ പേര് മറന്നാലും സാരമില്ലല്ലോ, ഓർമ്മച്ചെപ്പ് പാട്ടിന്റെ ജാതകം മുഴുവൻ എടുത്തല്ലേ പരിപാടി അവതരിപ്പിക്കുന്നത് എന്നും വീണ ബാലചന്ദ്രൻ കത്തിൽ സൂചിപ്പിക്കുന്നു. വരുന്ന ഞായറാഴ്ചകളിൽ ഈ പാട്ടിനായി കാതോർത്തിരിക്കും സ്നേഹത്തോടെ. പാട്ടിനായുള്ള പ്രതീക്ഷ പൂവണിയട്ടെ. ചിത്രത്തിന്റെ പേര് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. കമൽ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ചിത്രമാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ആ ചിത്രത്തിന് വേണ്ടി പി കെ ഗോപി എഴുതി, ജോൺസൺ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ മനോഹരമായ ഗാനം ഇതാ ഓർമ്മച്ചപ്പിലൂടെ.

കുത്തിയതോടെ നിന്നും ലൈല സെയ്ദ് മുഹമ്മദ് അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ആകാശവാണി, എൻ്റെ ഉമ്മയെ പറ്റി പറയാൻ ഏറെയുണ്ട്. ഒരു മെയ് മാസം 13-ാം തീയതിയാണ് ഉമ്മ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത്. 35-ാമത്തെ വയസ്സിൽ എൻ്റെ ഉമ്മ വിധവയായി. മൂത്ത മകന് 17 വയസ്സ്, ഇളയതിന് 2.5 വയസ്സ്, അങ്ങനെ 5 മക്കൾ. കയറിക്കിടക്കാൻ ഒരു വീട്, കമ്പനിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ തുക, ഇത്രയുമായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മായിക്കുണ്ടായിരുന്ന കൈമുതൽ. എൻ്റെ ഉമ്മ നല്ല അഭിമാനിയായിരുന്നു. ഇല്ലായ്മയും വല്ലായ്മയും ഒന്നും പുറത്തറിയിക്കാതെ, ആരുടെ മുന്നിലും തലകുനിക്കാതെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉമ്മ ഞങ്ങളെ വളർത്തി. ഉമ്മയുടെ 17-വയസ്സുകാരൻ മകൻ വളർന്ന് വലുതായി നല്ല ജോലിക്കാരനായപ്പോൾ അദ്ദേഹം ജീവിതഭാരം സ്വയം ഏറ്റെടുക്കുകയും ഞങ്ങൾ സഹോദരങ്ങളെ മികച്ച വിദ്യാഭ്യാസം തന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. അന്നത്തെ ഒരു വാച്ചിൻ്റെ കഥ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ഒരു വാച്ച് വാങ്ങണമെന്ന് ഉമ്മ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഒരാൾ ഒരു പഴയ വാച്ച് വിൽക്കാൻ കൊണ്ടുവന്നത്. പഴയതാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. വിലയെല്ലാം പറഞ്ഞ് ശരിയാക്കി 2 ദിവസം കഴിഞ്ഞ് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ കൺകണ്ട ദൈവമാണ് ഒരു പീറ്റർ ചേട്ടൻ. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ചോദിക്കുന്നതെന്തും വാരിക്കോരി കൊടുക്കുന്ന ഒരു ചേട്ടൻ. പക്ഷേ പലിശ കൃത്യമായി കൊടുക്കണമെന്ന് മാത്രം. പീറ്റർ ചേട്ടൻ പനിയായി കിടപ്പിലായി പോയതിനാൽ പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കാൻ സാധിച്ചില്ല. വാച്ച് കൈമാറിപ്പോയി. അന്ന് ഉമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് 3-4 വാച്ച് വീതം അലമാരയിലും മേശപ്പുറത്തും കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ ആ പഴയ വാച്ചിൻ്റെ കാര്യം ഓർക്കും. എൻ്റെ ഉമ്മ ആദ്യമായി കണ്ട സിനിമയാണ് കുട്ടിക്കുപ്പായം. അതിലെ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന സമയത്ത് എന്ന ഗാനം ഉമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മയുടെ ഓർമ്മയ്ക്കായി ആ ഗാനം ഒരിക്കൽ കൂടി ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ലൈല സയ്ദ് മുഹമ്മദ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ AP കോമള പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ രചന P ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ഓർമ്മച്ചിപ്പ് തുടർന്ന് കേൾക്കാം. ഒരിടവേളയ്ക്ക് ശേഷം ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,965 രൂപയും പവന് 111,720 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
12: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
11: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
13: 916 ഹാൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
14: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
15: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
16: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
15: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
17: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
15: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
18: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
15: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
13: ഓർമ്മച്ചപ്പ് തുടരുന്നു.
19: ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ജാനി. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ, അതായത് തിരുവനന്തപുരത്താണ് നിന്ന് വളർന്നതും പഠിച്ചതും. അമ്മായിയുടെ മകളുടെ മകൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മുട്ടത്തറയാണ് സ്കൂൾ. ഞങ്ങൾ കൂട്ടുകാരെല്ലാം 5 പേരുണ്ട്. അങ്ങനെ രാവിലെ പോകുമ്പോൾ വേലിയും കിണറുമൊക്കെയുള്ള ഒരു വീട് കാണുമായിരുന്നു. വീട്ടുടമ അവിടെ നിന്നും കുളിച്ചിരുന്നത് കാരണം ഞാൻ മണ്ണു വാരി അവരുടെ ദേഹത്ത് എറിഞ്ഞിട്ടോടും. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തുടരുകയാണ്. ഒരു ദിവസം വീട്ടുടമ ഒളിച്ചു നിന്ന് തൊട്ടിയിൽ വെള്ളം കോരി എൻ്റെ പുറത്തൊഴിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയി. പിന്നത്തെ രംഗം എന്താണ് എന്ന് ഓർത്തെടുക്കാവുന്നതിലേ ഉള്ളൂ. ഈ അവസരത്തിൽ എനിക്ക് തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം തീർത്ഥയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, എ ടി ഉമർ സംഗീതം നൽകിയതാണ്. ഗാനമിതാ കേട്ടുകൊള്ളൂ.

അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചേർത്തല പെരുമ്പളത്ത് നിന്ന് കെ പി മോഹനൻ. കെ പി മോഹനൻ കത്തുകൾ എഴുതുന്നത് വളരെ നല്ല ഭംഗിയുള്ള കൈയക്ഷരത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട പല ശ്രോതാക്കളുടെയും കത്തുകൾ വായിക്കാൻ നല്ല രസമാണ്. കാരണം ഭംഗിയുള്ള കൈയക്ഷരം, അതുപോലെ തന്നെ നല്ല വാചകങ്ങളും. കെ പി മോഹനൻ്റെ ഈ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, പെരുമ്പളം വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. ധാരാളം അമ്പലങ്ങളുള്ള നാടാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആ ഒരു ദൈവാധീനം നാടിനും നാട്ടാർക്കും കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് ബാലെ, നാടകങ്ങൾ ഇവ മത്സരിച്ച് ഉത്സവത്തിന് ഉണ്ടായിട്ടുണ്ട്. പരിപാടികൾ കാണാൻ ഞാനും കുടുംബക്കാരും സുഹൃത്തുക്കളും മുടങ്ങാതെ പോകുമായിരുന്നു. അമ്പലത്തിൽ ബാലെ പരിപാടിക്ക് മുമ്പ് മൈക്ക് സെറ്റിലൂടെ പാട്ടിടും. ഇതിൽ ഒരു പാട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നു. നിറകുടം എന്ന ചിത്രത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഗാനമാണ് അന്ന് ഉത്സവത്തിന് പോയപ്പോൾ കേട്ടത്. ആ ഓർമ്മയിൽ ഓർമ്മച്ചപ്പിലൂടെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മച്ചപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല. ഗാനം കേൾക്കാം. നിറകുടം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ജയ വിജയ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴ പെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതൊന്നു നിന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് അല്ലേ? ഏതായാലും വെയിലും മഴയും മാറി മാറി വരട്ടെ, ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തെ വളർത്തുന്നത്.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് NJ ജോഷിലാൽ. നിർവഹണം MK ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തി വരികളെഴുതി എസ് പി വെങ്കടേഷ് ഈണമിട്ട് ഉണ്ണിമേനോൻ പാടിയ ഗാനം. ചിത്രം രാജാവിന്റെ മകൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: തമിഴക വെട്ടറി കഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അസമിൽ ബിജെപി നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് പാർട്ടി എംഎൽഎമാരുടെ യോഗം ഇന്ന് ഗുവാഹട്ടിയിൽ. അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ ഒത്തുകൂടുന്നത്. രണ്ട് ദിവസത്തെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാവുന്ന മോഷണങ്ങൾക്കും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മോഷണങ്ങളും മറ്റും തടയുന്നതിന് വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക് സ്റ്റാർട്ട് എഫ് സിയോട് ഒരു ഗോളിന് തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

0: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. കലണ്ടറിൽ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവാറുണ്ട്. എന്നാൽ എല്ലാ വർഷവും മെയ് മാസത്തിലെ ഈ രണ്ടാമത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. ലോകം മുഴുവൻ ഇന്നൊരു അത്ഭുതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും താങ്ങായി നിൽക്കുന്ന, സ്നേഹത്തോടൊപ്പം എപ്പോഴും നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ ആദരിക്കാനുള്ള ദിവസമാണിന്ന്. അതെ, മധുരമുള്ള രഹസ്യം മറ്റൊന്നുമല്ല, ഇന്ന് മാതൃദിനമാണ്, മദേഴ്സ് ഡേ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ ദിവസം. എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ അമ്മ. നാം ജനിച്ചതു മുതൽ ഓരോ നിമിഷവും നമ്മെ സ്നേഹത്തോടെ പരിചരിക്കുകയും സുരക്ഷിതമായി വളർത്തുകയും ചെയ്യുന്നത് അമ്മയാണ്. നമ്മൾ കരയുമ്പോൾ നമ്മെ ചിരിപ്പിക്കാനും തളരുമ്പോൾ നമുക്ക് ധൈര്യം നൽകാനും അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സർപ്രൈസ് എടുക്കണ്ടേ? നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കി നൽകാം. എല്ലാ ദിവസവും അമ്മയെ സഹായിക്കുമെങ്കിലും ഇന്നൊരല്പം കൂടി അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് കൂടുതൽ സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്താം. അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അമ്മയെ സഹായിക്കാം. അങ്ങനെ ഇന്ന് അമ്മയോടൊപ്പം ആയിരിക്കാം. അപ്പൊ നമുക്കിന്ന് ബാലലോകത്തിൽ ആദ്യം അമ്രിൻ മറിയം ഷാൻ അമ്മയെ കുറിച്ച് പറയുന്നത് കേൾക്കാം.
1: ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചാണ്. നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് അമ്മ. ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ അമ്മയും സന്തോഷിക്കും. ഞാൻ വിഷമിക്കുമ്പോൾ അമ്മയും വിഷമിക്കും, എന്നെ ആശ്വസിപ്പിക്കും. ഞാൻ കുഞ്ഞായപ്പോൾ മുതൽ എന്നെ നോക്കി വളർത്തിയത് അമ്മയാണ്. എനിക്ക് നല്ലത് മാത്രം വരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവളാണ് അമ്മ. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നെ ഒരുക്കി വിടുന്നതും തിരിച്ചെത്തുമ്പോൾ എൻ്റെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും എല്ലാം എൻ്റെ അമ്മയാണ്. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മയുടെ വാക്കുകൾ കേൾക്കും. എനിക്ക് എന്താവശ്യം വന്നാലും ആദ്യം ശ്രദ്ധിക്കുന്നത് അമ്മയാണ്.

0: അമ്മ എന്നെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു, നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ വിജയം കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് അമ്മയാണ്. അമ്മയാണ് എന്റെ ശക്തി.
1: അടുത്തത് ഒരു കവിതയാണ്, അവതരിപ്പിക്കുന്നത് മെഹറിൻ മനാഫ്.
2: മുരുകൻ കാട്ടാക്കടയുടെ പക. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോ

പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ പൂക്കളെ.

0: ബാലലോകത്തിലെ ഒരു കഥയായാലോ. സ്വന്തമായി എഴുതിയ കഥ അവതരിപ്പിക്കുന്നു അനന്യ നായർ.
1: ഒരു ചെറുവിത്ത്. ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം പാടത്ത് ജോലി ചെയ്യുമ്പോൾ അവനൊരു വിചിത്രമായ വിത്ത് കിട്ടി. ഇതൊരു സാധാരണ വിത്ത് പോലെ തോന്നുന്നില്ലല്ലോ. വീട്ടിലെത്തി മകനെ കാണിച്ചു. മോനെ നോക്കൂ, ഇന്ന് പാടത്ത് കിട്ടിയതാണ്. മകൻ അതിശയത്തോടെ ചോദിച്ചു, ഇത് എന്തിന്റെ വിത്താകും? രാമു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നമുക്കിപ്പോൾ അറിയില്ല, പക്ഷെ നമുക്ക് നട്ടു നോക്കാം. അവൻ വീടിന് മുമ്പിൽ ഒരു ചെറിയ കുഴിയെടുത്ത് വിത്ത് നട്ടു. ദിവസവും വെള്ളമൊഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം മകൻ ചോദിച്ചു, അച്ഛാ, നമ്മൾ നട്ട വിത്തെന്ന് മുളച്ചോ? ഇല്ല മോനെ, പക്ഷെ നമുക്ക് നാളെ നോക്കാം, രാമു ശാന്തമായി പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നു. ഒരാഴ്ച, രണ്ടാഴ്ച, ഒന്നും മുളച്ചില്ല. മകൻ നിരാശനായി പറഞ്ഞു, അച്ഛാ, ഇത് വളരില്ലെന്ന് തോന്നുന്നു, നമുക്കിത് വിട്ടുകളയാം. രാമു സ്നേഹത്തോടെ പറഞ്ഞു, ഇല്ല മോനെ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേഗം നടക്കില്ല, നമുക്ക് ക്ഷമ വേണം. മാസങ്ങൾ കഴിഞ്ഞു. ഗ്രാമത്തിലെ ആളുകൾ പരിഹസിച്ചു, രാമു, നിന്റെ വിത്ത് ഇതുവരെ മുളച്ചില്ലല്ലോ, ഇതൊരു പാഴ്വിത്താണ്. രാമു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാഴ്വിത്താണോ നല്ല വിത്താണോ എന്ന് സമയം തന്നെ പറയും. ഒരു ദിവസം മകൻ വീണ്ടും ചോദിച്ചു, അച്ഛാ, എല്ലാവരും ചിരിക്കുന്നു, നമുക്കിത് നിർത്താം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ നിർത്തിയാൽ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല മോനെ, രാമു പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. ഒരു രാവിലെ മകൻ ഓടി വന്ന് വിളിച്ചു, അച്ഛാ, വേഗം വാ, നോക്കൂ, ഒരു ചെറിയ പച്ചമുള പുറത്തേക്ക് വന്നിരിക്കുന്നു. രാമു സന്തോഷത്തോടെ പറഞ്ഞു, കണ്ടോ മോനെ, കാത്തിരിക്കുന്നവർക്കാണ് ഫലം കിട്ടുന്നത്. അതിനുശേഷം ആ ചെടി വളരെ വേഗത്തിൽ വളർന്നു.

0: ശ്രമിക്കുന്ന സമയം വെറുതെയല്ല. അവൻ തുടർന്നു പറഞ്ഞു, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, പരിശ്രമം നിർത്തരുത്, മറ്റുള്ളവരുടെ പരിഹാസം ശ്രദ്ധിക്കരുത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ വിജയിക്കും. ആ ദിവസം മകൻ ഒരു വലിയ പാഠം പഠിച്ചു. വിജയം ഉടനെ ലഭിക്കില്ല, ക്ഷമയും പരിശ്രമവും ഉണ്ടെങ്കിൽ ഫലം എന്നും ഉറപ്പാണ്.
1: എവ്ലിൻ അന്ന മാർട്ടിൻ അവതരിപ്പിക്കുന്ന മോണോ ആക്ടാണ് ഇനി. മോണോക്ഷി കേട്ടാലോ.
2: പണ്ടെന്നായുട്ട പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ കവിയെ പട്ടി കടിച്ചാണ് മരിച്ചത്. കേരളത്തിൽ പട്ടി കടിക്കാതെ ജീവിക്കാന്ന് പറയുന്നത് പ്രയാസമാണ്. ഞാനും നിങ്ങളെ അത്തരമൊരു കഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അമ്മേ ബായ്, ഞാൻ സ്കൂളിൽ പോവാണേ. മോനെ ഒരു മിനിറ്റ് നിൽക്കടാ, നീ ഇത് പോകുന്ന വഴി ആ പട്ടിക്കാട്ടിലേക്ക് ഒന്ന് എറിഞ്ഞേക്ക്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം, വേസ്റ്റ് ഒക്കെ പറമ്പിലെറിയില്ലെന്ന് ഇന്നലെയും കൂടെ ഞങ്ങളുടെ ഈവസ് ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വയ്യ ഇത് കൊണ്ടുപോവാൻ.
3: ടീച്ചർമാരൊക്കെ അങ്ങനെ പലതും പറയും, പിന്നെ ഇതൊക്കെ കെട്ടിപ്പറക്കി വീട്ടിൽ വെക്കണമെന്ന.
2: അതല്ല അച്ഛാ, ഇതിലെ വേസ്റ്റ് എടുക്കാൻ വരുന്നവരുടെ കൊടുക്കാലോ.
3: അവര് വേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലേ മാസാമാസം കാശ് എണ്ണി കൊടുക്കണം. ഏതായാലും അതിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല.
2: ഹൂ, ഇത് ഞാൻ ഒരു പിശുക്ക്.
3: അതേടി, ഞാൻ പിശുക്കനാ? പിശുക്കി തന്നെ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയതും. അതും ആർക്കു വേണ്ടിയാ? ഈ നിൽക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് എന്നെ മോനിടത്തോണ്ട് പോവാൻ നോക്ക്.
2: അതല്ല അച്ഛാ, ആ പറമ്പ് നിറയെ പട്ടികളാ, എനിക്കാണെങ്കിൽ അവറ്റകളെ കാണുന്ന കൂടി പേടിയാ.
3: ഒന്ന് പോടാ, നുണ പറയാതെ. ഇവിടുത്തെ ടൈഗറിന്റെ ജിമ്മിന്റെ ഒപ്പം ഏതു നേരം കളിക്കുന്ന നിനക്കാണോ? അച്ചാവാലി പട്ടികളെ പേടി. ഓരോന്ന് പറഞ്ഞ സമയങ്ങളെടുത്തോണ്ട് പോവാൻ നോക്ക്, അല്ല എന്നെ ഒന്ന് വാങ്ങിക്കുവേ.
2: പാവം, പേടിച്ചാ പോന്നേ. നമുക്ക് ഈ വേസ്റ്റ് ഒക്കെ ഇതിൽ വരുന്നവരുടെ കൊടുത്താലോ?
3: ഒരു വിഡ്ഢിതരം പറയാതെ പോയി കാപ്പി എടുത്ത് വൈ.
2: വിശന്നിട്ട് വയ്യ ഈ സമയം പട്ടിക്കാട്ടിൽ.
3: പൂട്ടി പോ, പോ, പൂട്ടി പോ, പൂട്ടി പോ, പോ, എന്നെ പട്ടി അടിച്ചേ. എടി രമണി, ഒന്നിങ്ങോട്ട് നോക്കിക്കേ, ഒരുതം പോയതിനെക്കാട്ടി സ്പീഡ് തിരിച്ചു വരുന്നു. ഇന്നെന്താടാ, നിനക്ക് ക്ലാസ്സില്ലേ?
2: അച്ഛാ, എന്നെ പട്ടി അടിച്ചച്ഛാ. എന്റെ ഈശ്വര, എവിടെ? ഞാനും നോക്കട്ടെ. ദേ ഇത് കണ്ടോ, പട്ടിയുടെ പല്ലിന്റെ പാട്. വാ, നമുക്ക് ഇവനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോവാം.
3: നിക്ക്, എവിടെ? ഞാനും നോക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് പോടി, ഇത് പട്ടിയുടെ പല്ലിന്റെ പാടൊന്നുമല്ല, നഹത്തിന്റെ. ദേ ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ടൈഗറ് ചാടി കയറിയപ്പോ ഉണ്ടായതാ. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഇതിനൊക്കെ ആശുപത്രി പോണ്ട വല്ല കാര്യമുണ്ടോ? നീ ആ മുറിവെണ്ണ എടുത്ത് കുറച്ചൊന്ന് പെരട്ടിക്കൊട്, നാളെ ആവുമ്പോ അത് കഴിഞ്ഞോളൂ.
4: കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ തീൻമേശയിൽ.
3: ഹ, ഇവര് തന്നെ ഇരിപ്പ ഇരിക്കുന്നേ. എടാ, നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആഹാരത്തിന് മുമ്പിൽ കിടന്ന് ഉറക്കം തൂങ്ങരുന്ന്.
2: കുറച്ചു ദിവസമായിട്ട് അവൻ ഇങ്ങനെ ഒന്നും കഴിക്കുന്നില്ല.
3: അവന് വിശപ്പില്ലായിരിക്കും. ആഹാരം വേണ്ട വേണ്ട, നീ അവൻ്റെ അടുത്ത് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ പറ.
2: എടാ മോനെ, നീ വെള്ളമെങ്കിലും ഒന്നും കുടി.
3: എടി രമണി, എണീറ്റ് മാറിക്കേ. അന്നവരെ ശരിക്കും പട്ടി അടിച്ചിട്ടുണ്ടായിരുന്നാ തോന്നേ.
2: ഞാൻ നിങ്ങളുടെ തന്നേ പറഞ്ഞ ഇവൻ ആശുപത്രി കൊണ്ടുപോവാൻ. നിങ്ങളുടെ വിവരമില്ലായ്മ കാരണം എന്റെ മോനെ ഗതി വന്നേ. മോനെ, പൊന്നു മോനെ, നീ അമ്മയും കൂടെ ഒന്ന് കടി. നീ കുഞ്ഞായിരുന്നപ്പോ കടിക്കാറുള്ള പോലെ എനിക്കും പിടിക്കട്ടെ പേ.
1: ഇനിയൊരു തിരുവാതിരക്കളിപ്പാട്ടായാലോ. അവതരിപ്പിക്കുന്നത് ഫാത്തിമ നജീമും എൻ സാലിഹ ഖാനും.

ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. പാടുന്നവർ അഫ്സ എസ്, ഇഷ സക്കീർ, ഫാത്തിമ നജീം, മെഹറിൻ മനാഫ്, എൻ സാലിഹ ഖാൻ, ഏഞ്ചല മറിയം രതീഷ്.

ഇതുവരെ നമ്മളോടൊപ്പം പരിപാടികളുമായി ഉണ്ടായിരുന്നത് കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
11: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
13: ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേശം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9495569321. അറിയിപ്പ് സമാപിച്ചു.
14: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
15: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
14: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
16: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ പഞ്ചാര മിഠായി. ആദ്യം യേശുദാസും പീലയിലെയും പാടിയ ഗാനം, ചിത്രം ഭാര്യ. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 crore വിഷ് ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
3: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
4: ചിത്രം വജ്രം, യേശുദാസും മാസ്റ്റർ വൈശാഖും പാടിയ ഗാനം. രചന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. സംഗീതം ഔസേപ്പച്ചൻ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ഒരറിയിപ്പ്. അനന്തപുരി FM-ൽ ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-42-0305. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-42-0305. ഈണപ്പൂക്കൂട ഇന്ന് ഉച്ചയ്ക്ക് 1-2 അനന്തപുരി FM-ൽ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: യേശുദാസ് പാടിയ ഗാനം, ചിത്രം അങ്കിൾ ബൺ, രചന പഴവള രമേശൻ, സംഗീതം രവീന്ദ്രൻ.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ചേച്ചി, ജോലി കിട്ടി.
2: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
1: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
2: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
1: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
2: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
1: പക്ഷേ ചേച്ചി,
2: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
1: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
3: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: ചിത്രം വെള്ളി നക്ഷത്രം. ബേബി വിദ്യയും സംഘവും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: പോൽ.
1: കണ്ടെത്തിയ വെള്ളവും പറ്റി തങ്ക വന്ന കിളി ചെത്താൻ പോയിട്ടല്ലാമോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രളയ ഉഷ്ണ തരംഗ സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്ന ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾക്കിടയിലെ ഏകോപനം എന്നിവ യോഗം വിലയിരുത്തും. കെ സി വേണുഗോപാലിനെതിരെ തന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് മുൻമന്ത്രി കെ സി ജോസഫ്. ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ജോസഫ് AICC പരാതി നൽകി. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 15 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 30 വരെ വാങ്ങാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൌകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും ഒരു മണിക്ക് കേൾക്കാം.

യുഗ്മഗാനങ്ങളുമായി ഇപ്പോൾ ഗാനമാലിക. ചിത്രം ദേവരാഗം. ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ ഗാനം രചന M.D. രാജേന്ദ്രൻ, സംഗീതം M.M. കീരവാണി.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: മധു ബാലകൃഷ്ണനും മഞ്ജിരിയും പാടിയതാണ് അടുത്ത ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, ചിത്രം രസതന്ത്രം.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9495569321. അറിയിപ്പ് സമാപിച്ചു. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം സ്നേഹസാഗരം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: അനന്തപുരി എഫ് എമ്മിൽ ഇന്നുച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 അനന്തപുരി എഫ് എമ്മിൽ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

അവിടെ ഞാനോടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. ഇത് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആറേക്ക് നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഏറ്റവും മുകളിൽ പോയി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചിത്രം റോബിൻഹുഡ്, വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം M. ജയചന്ദ്രൻ.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
4: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
3: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
4: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
3: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
4: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
3: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
4: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
3: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
4: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
3: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം മൂന്നാം പക്കം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: അതിതീവ്രമായ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. സാധാരണ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് പുറമെ അതിതീവ്ര വേനൽ അനുഭവിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഋതുചര്യ, ഗ്രീഷ്മചര്യ ഇവ ശീലിച്ചാൽ ഒരു പരിധിവരെ ചൂടുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷടങ്ക ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം,

0: ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷടങ്കചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ശതാവരിക്കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കുടങ്ങൽ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്നു. കരിക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും നല്ലതാണ്. അത് പോഷക സമൃദ്ധവുമാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിനുള്ളിലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മലിനജല ഉപയോഗ കാരണം വേനൽക്കാല ജലജന്യ രോഗസാധ്യത കൂടുന്നതാണ്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ കരുതുക. ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം. വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക. വേനൽ കൂടുന്നതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പ്രത്യേകിച്ച് വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലേ ഏൽക്കുന്ന ആളുകൾക്കാണ് ഇത് ഗുരുതരമാകുന്നത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും മുൻപ് സൂര്യതാപത്തിന്റേതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുക, തൊലിക്ക് ചുവന്ന നിറം വരിക, തലചുറ്റൽ, ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധം നഷ്ടമാവുക എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ അവസരത്തിൽ തന്നെ വെയിലത്ത് നിന്ന് മാറ്റി ആവശ്യമായ ചികിത്സയും മരുന്നുകളും നൽകിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു, ശ്വാസോച്ഛ്വാസം കൂടുകയും തൊലി ചുവന്ന് പിന്നീട് വരണ്ടതാവുകയും ചെയ്യുന്നു. ശരീരം വിയർക്കുന്നത് നിൽക്കുകയും അപസ്മാര ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി വർദ്ധിച്ച താപനില ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ബോധക്ഷയവും മരണവും ഉണ്ടാകാം. സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്ന് ഉടൻ തന്നെ രോഗിയെ തണലത്തേക്ക് മാറ്റുക, ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുക. തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കുക. കുറച്ചു കുറച്ചായി വെള്ളം കുടിപ്പിക്കുക. കുടിക്കുവാൻ കോളകൾ, സോഡ ചേർത്ത പാനീയങ്ങൾ, മദ്യം എന്നിവ കൊടുക്കരുത്. അത് നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കുക. നറുനീണ്ടി, രാമച്ചം എന്നിവയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനൽ നിർജ്ജലീകരണം വരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. വെള്ളം കൂടി അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നതിനാലും മൂത്രത്തിന് കട്ടി കൂടി മൂത്രത്തിന്റെ അണുബാധ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെയും ത്വക്കിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനും വെള്ളം കുടിയുടെ അളവിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. AC ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. വെയിലിൽ കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജ്ജലീകരണത്തിന് സാധ്യത കൂടുന്നു. അധിക ദിവസവും ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തൈരിന്റെ ഉപയോഗം ആരോഗ്യദായകമാണ്. പാലും തൈരും 1 ദിവസത്തിലധികം പഴകിയത് ഉപയോഗിക്കരുത്. ലസ്സി പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെയിലിൽ ജോലി ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ആരംഭിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപേ തന്നെ 500 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്രകാരം വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേനൽക്കാല ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും ശുദ്ധജലത്തിലെ കൃത്യമായ അളവിലും ഉള്ള ഉപയോഗം അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടി അതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് വരാതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിനു വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനൽ കൂടുതലാണ്. ഈ 2 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുവാൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ അത്യാവശ്യമായി മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിൽ വളരെ അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എസിയിൽ ജോലി ചെയ്യുന്നവർക്കും അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് നല്ലത്. പകൽ ഇടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. രണ്ട് പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. ടൂ വീലർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുക. ഹെൽമറ്റ് വെച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരു അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കണം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കാവുന്നതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികൾ ഒരു ടവൽ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്കൂറിലൊരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവർക്കൊക്കെ അധികം വേനലേൽക്കാതെ അമിതാധ്വാനം ഇല്ലാതെ തന്നെ സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിയർപ്പ് തങ്ങി നിർജ്ജലീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിന്റെ ശുചിത്വത്തിനും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ഈ വേനൽക്കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളം, കുടിയുടെ അളവിലുള്ള ശ്രദ്ധ, വസ്ത്രം, ശുചിത്വം, ഉറക്കം ക്രമീകരിക്കൽ ഇവ വഴി ഏവരും ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്.
1: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: എഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ വിലക്കയറ്റം തടയുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടെന്നാരോപിച്ച് INDUC നാളെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഉപരോധിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ. ജില്ലാ കേന്ദ്രങ്ങളിൽ രാവിലെ പ്രതിഷേധ പ്രകടനവും ഉപരോധവും നടത്താനാണ് തീരുമാനം. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ 5 ദിവസത്തെ അമൃത് പർവ്വ 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 1951 പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികമാണ് അമൃത് പർവായി ആഘോഷിക്കുന്നത്. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലാണ് യോഗം ചേരുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം. നാളെ മുതൽ ഈ മാസം 18 രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. 8-ാമത് അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദ ഡയറക്ടർ പരിപാടിയും നടക്കും. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മന്നാർ ഉൾക്കടലിനും അതിനോട് ചേർന്ന ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2-ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

ശ്രോതകൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി ഇപ്പോൾ ഈണപ്പൂക്കൂട. ചിത്രം തിരക്കഥ. നിഷാദും ശ്വേതയും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് മലയൻകീഴിൽ നിന്നും മഞ്ജു. രചന റഫീഖ് അഹമ്മദ്. സംഗീതം ശരത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല, ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: ചിത്രം കരിമ്പൂച്ച. യേശുദാസും പി സുശീലയും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് മരുതൻകുഴിയിൽ നിന്നും അജേഷ്, സജേഷ് എന്നീ ശ്രോതാക്കളാണ്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം KJ ജോയ്.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ചിത്രം കാതോട് കാതോരം യേശുദാസും ലതികയും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് തിരുമല നിന്നും ഗോപിക. രചന ONV കുറുപ്പ്. സംഗീതം ഔസേപ്പച്ചൻ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: സ്വീംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ചിത്രം മയിലാടും കുന്ന്. മാവേലിക്കരിൽ നിന്നും ലളിത ആവശ്യപ്പെട്ട ഗാനം പാടിയത് പി ലീല. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചിത്രപാടിയ ഗാനം. ചിത്രം ഒരു കഥ ഒരു നുണക്കഥ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പ്രാവച്ചമ്പലത്ത് നിന്നും പ്രീജ. രചന MD രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ചിത്രം ഓപ്പോൾ. യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് ചെമ്പകശ്ശേരിയിൽ നിന്നും താര. രചന പി ഭാസ്കരൻ, സംഗീതം എം ബി ശ്രീനിവാസൻ.

മുത്തിക്കാൻ ചെന്നപ്പോൾ പൂങ്കൊടി ചോദിച്ചു, മുത്തത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കൊടി ചോദിച്ചു.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യവിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് മലയത്തിൽ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താണെന്നറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങള് ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഈച്ച മുകളിൽ പോയി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ,
2: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും,
1: എന്തൊരു സ്കീമ! ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
3: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
2: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
5: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ചിത്രം മഴവില്ല് യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് അമ്പലമുക്കിൽ നിന്നും സുധ. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചിത്രം രാപ്പകൽ ജയചന്ദ്രൻ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് ഇല്ലങ്കത്ത് നിന്നും ഷീന, അനുശ്രീ, ശ്രീകുമാർ, ആനന്ദ് എന്നീ ശ്രോതാക്കളാണ്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: ആയുർവേദം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ചിത്രം ഇവൻ എന്റെ പ്രിയപുത്രൻ. യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് നെയ്യാറ്റിങ്കരയിൽ നിന്നും സന്ധ്യ സുതീഷ്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം KJ ജോയ്.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അസമിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കും. 102 MLA മാരുടെ പിന്തുണ കത്തുകൾ അദ്ദേഹം ഗവർണർക്ക് കൈമാറും. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. വ്യാപാരികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് ദേശീയ വ്യാപാര ക്ഷേമനിധി ചെയർമാൻ സുനിൽ ജയസിംഗി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സും ബിൽഡേഴ്സ് അസോസിയേഷനും ദേശീയ വ്യാപാരി ക്ഷേമ ബോർഡുമായി സഹകരിച്ച് കോഴിക്കോട് സംഘടിപ്പിച്ച ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിംഗി. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 15 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 30 വരെ വാങ്ങാം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അർത്ഥം, യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താണെന്നറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ച മുകളിൽ പോയി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: എസ് ജാനകി പാടിയ ഗാനം ചിത്രം കൂടെവിടെ, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇനി ഒരു ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ആദ്യത്തെ കൺമണി. രചന എസ് രമേശൻ നായർ. സംഗീതം എസ് പി വെങ്കടേഷ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം സ്വല്ലത്തുടികിത മനസ്സ്, യേശുദാസ് പാടിയ ഗാനം.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9496596321. അറിയിപ്പ് സമാപിച്ചു. ചിത്രം പുതുപുതു അർത്ഥങ്ങൾ, SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ചിത്രം സുബ്രഹ്മണ്യപുരം. ബെല്ലിരാജ്, ദീപ മറിയം എന്നിവർ പാടിയ ഗാനം.

0: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മറവി മനുഷ്യനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമല്ല. ജീവിതത്തിന്റെ തിരക്കുകൾക്കനുസരിച്ച് മറവി സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അസ്വാഭാവികമായ മറവി ഒരുപക്ഷെ മറവി രോഗത്തിന്റെ ലക്ഷണമാകാം. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് അൽഷിമേഴ്സ്. ഈ നൂറ്റാണ്ടിന്റെ രോഗം എന്ന ഒരു വിശേഷണം കൂടി ഈ രോഗത്തിനുണ്ട്. അൽഷിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണവും ചികിത്സയും പ്രതിരോധത്തെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. അൽഷിമേഴ്സ് രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
3: അൽഷിമേഴ്സ് രോഗം പലതരം ഡിമെൻഷ്യകളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന തരം ഡിമെൻഷ്യയാണ്. ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ പ്രായം കൂടുന്നതാണ്. കൂടുതലും 65 വയസ്സിന് മുകളിലുള്ളവരിലാണ് നമ്മൾ അൽഷിമേഴ്സ് ഡിമെൻഷ്യ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അതുകൂടാതെ മറ്റ് പല കാരണങ്ങളും ഡിമെൻഷ്യ ഉണ്ടാവാൻ കാരണമാകാം. ഇതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും രക്തസമ്മർദ്ദം കൂടുക, പ്രമേഹം നിയന്ത്രിതമല്ലാതിരിക്കുക, രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, പുകവലി, മദ്യപാനം എന്നിവയാണ്. ഇത് കൂടാതെ തലച്ചോറിന് പലപ്പോഴും ക്ഷതങ്ങൾ ഉണ്ടാകുക. ഒറ്റത്തവണ നല്ല രീതിയിലുള്ള ക്ഷതത്തെക്കാളേറെ പലപ്പോഴും പല തവണയായി ചെറിയ ക്ഷതങ്ങൾ ഉണ്ടാകുന്നതും, കേൾവിക്കുറവ് മറവിക്കൊരു കാരണമാകാം. അങ്ങനെയുള്ളവ ശ്രവണ സഹായി ഉപയോഗിക്കേണ്ടതാണ്. മാനസിക രോഗങ്ങൾ ഭാവിയിൽ ഡിമെൻഷ്യയിലേക്ക് നയിക്കാം. അതുകൂടാതെ അന്തരീക്ഷ മലിനീകരണവും ഡിമെൻഷ്യ കൂടുന്നതിന് ഒരു കാരണമാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്.
2: മാഡം, ഈ രോഗം ഒരു പാരമ്പര്യ രോഗമാണ്?
3: ഇത് അത്ര പാരമ്പര്യമായിട്ടുള്ളൊരു രോഗമല്ല. പക്ഷെ എന്നാൽ തന്നെയും ചിലതരം ജീനുകൾ, അതായത് പ്രീസനൈലിൻ 1, പ്രീസനൈലിൻ 2, അമൈലോയിഡ് പ്രക്കേഴ്സർ പ്രോട്ടീൻ, അങ്ങനെ 2-3 തരം ജീനുകൾ ചെറിയ പ്രായത്തിൽ തന്നെ അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഉണ്ടാകാൻ കാരണമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് 65 വയസ്സിന് മുകളിൽ അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഒരു ജനിതകമായ കാരണം ഉണ്ടായിരിക്കാം.
2: മാഡം, ഈ അൽഷിമേഴ്സ് രോഗം സാധാരണ ഏത് പ്രായക്കാരിലാണ് കൂടുതലും കണ്ടുവരാറുള്ളത്?
3: ഒരിക്കലും ഇതിനൊരു പ്രായ പരിധിയില്ല. പ്രായം ചെല്ലും തോറും അൽഷിമേഴ്സ് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കൂടി വരികയാണ്.
2: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ അൽഷിമേഴ്സ് രോഗത്തിന് കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഈ രോഗത്തിന്, അൽഷിമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ, പല രോഗലക്ഷണങ്ങൾ വരാമെന്നുള്ളതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണാവുന്ന ഒരു കാരണം ആണ് മറവി. പക്ഷെ എല്ലായ്പ്പോഴും മറവി എന്നതിന്റെ അർത്ഥം ഡിമെൻഷ്യ അല്ലെങ്കിൽ മേധാക്ഷയം ഉണ്ടെന്നുള്ളതല്ല. മറവി പോലെ തന്നെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലും ആശയവിനിമയത്തിലുമുള്ള ബുദ്ധിമുട്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, പെരുമാറ്റ വ്യത്യാസം, വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ, ആലോചിച്ച് നല്ലതുപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇവയെല്ലാം നഷ്ടപ്പെടുന്നതെല്ലാം ഡിമെൻഷ്യയുടെ രോഗലക്ഷണങ്ങളായിരിക്കാം. അൽഷിമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറവ് ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയായിരിക്കാം. ആദ്യഘട്ടങ്ങളിൽ ഇപ്പോൾ അടുത്ത് നടന്ന കാര്യങ്ങൾ, ഇപ്പൊ കണ്ട കാര്യങ്ങളോ ഒരു വസ്തുയുടെ വെച്ചെന്നുള്ളതോ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ആൾക്കാരുടെ പേര്, ഇതൊക്കെ മറന്നു പോകുന്നതായിരിക്കാം ആദ്യ ലക്ഷണം. അതുകൂടാതെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഒരു ഇടതുവശവും വലതുവശവും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഒരു പക്ഷേ കാലിലെ ചെരുപ്പെല്ലാം മാറിയിടാം, വസ്ത്രം ധരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് നമുക്ക് സാരി ധരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പൊ അത് കൃത്യമായിട്ട് സാരി ഉടുക്കുക, അല്ലെങ്കിൽ ഒരു ഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷർട്ട് അതിന്റെ കൈയെല്ലാം കറക്റ്റായിട്ട് ഇട്ട് ബട്ടൺസ് നേരെ ധരിക്കുക, ഇങ്ങനെ വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, വഴികൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. അത് വീട്ടിനുള്ളിലുള്ള മുറികളായിരിക്കാം, പുറത്തുള്ള വളരെ പരിചിതമായിട്ടുള്ള സ്ഥലം പോലും ഇയാൾ, ഈ അൽഷിമേഴ്സ് രോഗമുള്ള ഒരാൾ വഴിതെറ്റിപ്പോവാം, തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നില്ല. നമ്മളൊക്കെ എങ്ങനെയാണ് തിരിച്ച് വീട്ടിലെത്തുക അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തുക എന്നുള്ളത് മറന്നു പോകുന്ന ഒരു ആദ്യ ലക്ഷണമായിരിക്കാം. വീട്ടിലെ മുറികൾ മാറിപ്പോ, ഇപ്പൊ ശുചിമുറിയും അടുക്കളയും മാറിപ്പോയി, അങ്ങനെയുള്ള അബദ്ധങ്ങളും വരാം. ഇതൊക്കെയാണ് പലപ്പോഴും സാധാരണഗതിയിലുള്ള ഒരു ടിപ്പിക്കൽ അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ ആദ്യ ലക്ഷണങ്ങൾ. പക്ഷെ ചിലതരം വേരിയൻസ് ഉണ്ട്. ഇതിൽ ചിലപ്പോൾ കാണുന്നതിലുള്ള വ്യത്യാസമായിരിക്കാം. ഒരാളെ കാണുന്നു, അതൊരു മുഖമാണെന്ന് മനസ്സിലാകുന്നു, പക്ഷെ അത് ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. അതൊരു മുഖമാണെന്ന് തന്നെ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അതെന്തെങ്കിലും വസ്തുവായിട്ട് തോന്നാം. അതുപോലെ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അക്ഷരങ്ങൾ കാണുന്നു പക്ഷെ ഏത് അക്ഷരമാണെന്ന് പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും വസ്തുക്കൾ കാണുന്നു, അത് ആ ഷേപ്പാവണം എന്നില്ല ഈ രോഗി കാണുന്നത്, അത് വേറെന്തെങ്കിലും വാക്കുകൾ വെച്ച് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ ഭാഷയിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വാക്കുകൾ കറക്റ്റ് വാക്കുകൾ ഉപയോഗിക്കാതെ തെറ്റായ വാക്കുകൾ പറയുക, പെരുമാറ്റ വ്യത്യാസം മുന്നോട്ട് നിൽക്കുന്ന തരം ഡിമെൻഷ്യ, അതായത് മറവി വരുന്നതിന് മുന്നേ തന്നെ ആളുടെ വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ, അമിതമായിട്ടുള്ള ദേഷ്യം, വികാരങ്ങൾ, ഒരുപാട് ഉത്കണ്ഠ, സംശയരോഗം, ഇവയായിരിക്കാം ചിലതരം അൽസിമേഴ്സ് ഡിമെൻഷ്യയിലെ ആദ്യ ലക്ഷണങ്ങളായിട്ട് കാണുക. ഇങ്ങനെ പല രീതിയിൽ അൽസിമേഴ്സ് പ്രസന്റ് ചെയ്യാം, പക്ഷേ പലപ്പോഴും ആദ്യ രോഗലക്ഷണം പലപ്പോഴും മറവി തന്നെയായിരിക്കും.
2: മാഡം, ഈ മറവി രോഗങ്ങൾ ഇന്ന് പലതുണ്ടല്ലോ, ഇതിൽ അൽഷിമേഴ്സ് രോഗമാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
3: മറവി രോഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പലതുണ്ടെങ്കിലും നമ്മുടെ അൽസിമേഴ്സ് ഡിമെൻഷ്യയിലെ ആദ്യ ലക്ഷണം പലപ്പോഴും ഓർമ്മക്കുറവ് തന്നെയായിരിക്കും. പക്ഷേ ഈ മറ്റ് ലക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ഈ വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് ആദ്യമേ വരിക, ഇടതുവശവും വലതുവശവും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകൾ, വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യമേ കാണുക, എന്നിവയെല്ലാം അൽസിമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണമായിരിക്കാം. പിന്നെ അൽസിമേഴ്സ് ഡിമെൻഷ്യ തലച്ചോറ് കാലക്രമേണ ഉണ്ടാവുന്ന മാറ്റമാണ്. അതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് ക്രമേണയായിരിക്കും ഈ ലക്ഷണങ്ങൾ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുക. മറ്റ് പലതരം മറവി രോഗങ്ങളും ചിലപ്പോൾ പെട്ടെന്നുണ്ടാവുന്നതും മാസങ്ങളും ആഴ്ചകളും കൊണ്ട് മൂർച്ഛിക്കുന്നതുമായിരിക്കും. അൽസിമേഴ്സ് എപ്പോഴും ക്രമേണയായിരിക്കും വർദ്ധിച്ചു വരിക.
2: മാഡം, പലർക്കും ഈ പെട്ടെന്നുണ്ടാകുന്ന മറവി പ്രശ്നങ്ങൾ, അത് അൽഷിമേഴ്സ് രോഗമാണോ എന്നൊരു സംശയം തോന്നുക സ്വാഭാവികമാണ്. ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുക?
3: പെട്ടെന്നുണ്ടാവുന്ന മറവി പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇപ്പൊ ഒരാൾക്ക് വളരെയധികം വിഷാദമുണ്ട്, ഒരുപാട് ടെൻഷനായിരിക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ മറന്നുപോകും. അതൊരിക്കലും മറവി രോഗമല്ല. കുറച്ചു നേരം കഴിഞ്ഞ് നല്ല പോലെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കും. അതുപോലെ വിഷാദ രോഗമുള്ളവരിൽ അവർക്കും മറവി കാണാം. അതുപോലെ ചില മരുന്നുകളുടെ ഉപയോഗം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപാനം, മദ്യം കിട്ടാത്ത അവസ്ഥയെല്ലാം ഡെലീറിയം എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കാം. ഈ സാഹചര്യങ്ങളിലും കാര്യങ്ങൾ ഓർത്തെടുക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ഇതും മറവി രോഗമല്ല. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മറവി രോഗമാണെന്ന് തെറ്റിദ്ധരിക്കാം. അതുപോലെ മറ്റു തരം മറവി രോഗങ്ങളുണ്ട്. ഫ്രോണ്ടോ ടെമ്പറൽ ഡെമെൻഷ്യ, പാർക്കിൻസോൺസം വിത്ത് ഡെമെൻഷ്യ, ലിവി ബോഡി ഡെമെൻഷ്യ, അങ്ങനെ പലതരം മറ്റു തരം മറവി രോഗങ്ങളുണ്ട്. ഇവയെല്ലാം അൽസിമേഴ്സ് ഡിമെൻഷ്യയിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്താണ് തിരിച്ചറിയാൻ കഴിയുക.
2: മാഡം, ഈ അൽസിമേഴ്സ് രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുമോ?
3: അൽസിമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന, പഴയതുപോലെ ആക്കാൻ കഴിയുന്ന ഒരു രോഗമല്ല. പക്ഷെ ആ അസുഖം മൂർച്ഛിച്ച് വരുന്നതിന്റെ ആ സ്പീഡ് കുറയ്ക്കാനുള്ള മരുന്നുകൾ നമുക്കിന്ന് ലഭ്യമാണ്. ഇത് പ്രധാനമായിട്ടും തലച്ചോറിനകത്തുള്ള ചില കെമിക്കലുകളുടെ, പ്രധാനമായിട്ടും ആസിറ്റൈൽ കുളി എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ അളവ് നല്ല രീതിയിൽ തലച്ചോറ് നിലനിർത്താൻ ആവശ്യമായ ഡോണപെസിൽ എന്നുള്ള മരുന്നും മറ്റ് ചില ഗാലന്റമീൻ, മെമാൻറ്റിൻ തുടങ്ങിയ മരുന്നുകളും നമുക്കിന്ന് ലഭ്യമാണ്. ഇത് കഴിക്കുന്ന രോഗികളിൽ അസുഖം മൂർച്ഛിക്കുന്നത് കുറയും. അതുപോലെ മറ്റ് ചില രോഗലക്ഷണങ്ങളും ഈ രോഗിക്കുണ്ടാവാം. പ്രധാനമായിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവാം. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളെല്ലാം നിയന്ത്രിച്ച് നിർത്തുന്ന കുറേയേറെ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തും. അതിനുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇത് കൂടാതെ ഇപ്പോഴുള്ള ഒരുപാട് തുടർ പഠനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയുന്ന ചികിത്സകളുണ്ട്. അവയും നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടില്ല, പക്ഷെ എന്നാൽ തന്നെയും കുറേയൊക്കെ രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് രോഗപരിശോധനകളിൽ, പഠനങ്ങളിൽ അവയ്ക്ക് നല്ല വ്യത്യാസം വരുത്താം, അതായത് രോഗം മൂർച്ഛിക്കുന്നതിൽ വ്യത്യാസം വരുത്താം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് റിയൽ ലൈഫിൽ എത്രത്തോളം വ്യത്യാസം വരുത്തും എന്നുള്ളത് തുടർന്ന് അറിയേണ്ടിയിരിക്കുന്നു.
2: മാഡം, അടുത്തതായി ചോദിക്കാനുള്ളത് ഈ അൽഷിമേഴ്സ് രോഗം എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും എന്നതാണ്. അതിനായി അൽഷിമേഴ്സ് രോഗമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
3: മറവി കൂടി വരുന്ന നിയന്ത്രിക്കാനായിട്ട് അൽഷിമേഴ്സ് രോഗിക്ക് എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഏതൊരാൾക്കും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ കൂടുതൽ പ്രായം ചെല്ലുന്നതിന് മുമ്പ് തന്നെ രക്തസമ്മർദ്ദമുണ്ടോ, പ്രമേഹമുണ്ടോ, കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണോ, ഇവയെല്ലാം കണ്ടെത്തി നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ നിർത്തുക. അത് നിയന്ത്രണ വിധേയമായതിന് ശേഷവും മരുന്നുകൾ തുടരുക. അതെപ്പോഴും നോർമലാണെന്നുള്ള ഉറപ്പുവരുത്തണം. പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കണം. മദ്യപാനവും നിർത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആഹാരത്തിലും നമ്മുടെ മറ്റ് വിനോദങ്ങളിലുമെല്ലാം പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അതായത് പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൂടുതൽ ഉൾപ്പെടുത്തണം. ശാരീരിക ക്ഷമത അനുവദിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുത്തുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പക്ഷെ തലച്ചോറിന് ക്ഷതങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തലയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹെൽമെറ്റ് എല്ലാം ഉപയോഗിക്കണം. ടു വീലേഴ്സ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന വ്യായാമങ്ങൾ, വിനോദങ്ങൾ എന്നിവ ചെയ്യണം. ഉദാഹരണത്തിന് ചെസ്, സുഡോക്കോ, അല്ലെങ്കിൽ പദപ്രശ്നങ്ങൾ ഇവ, പിന്നെ വായന, ഇവയെല്ലാം നമ്മുടെ തലച്ചോറിനെ നല്ലപോലെ ഉത്തേജിപ്പിക്കും. അതുപോലെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന, ഒരു പുതിയ ഭാഷയായിരിക്കാം, സംഗീതമായിരിക്കാം, ഒരു സംഗീതോപകരണമായിരിക്കാം, ഇതെല്ലാം തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം ഓർമ്മ കൂടുതൽ മോശമാകുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരിലും സാമൂഹികമായിട്ട് വലിയ ഇടപെടലുകൾ ഇല്ലാത്തവരിലും മറവി രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ആവുന്നിടത്തോളം കാലം മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടും സാമൂഹിക ഇടപെടലുകളും എല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ വിദ്യാഭ്യാസവും, നല്ല വിദ്യാഭ്യാസവും വളരെ അത്യാവശ്യമാണ്. കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക, അപ്പൊ അത് നമ്മുടെ ഓർമ്മക്കുറവ് കുറയ്ക്കാൻ കുറേയേറെ സഹായിക്കും.
2: മേഡം, ഇതിൽ വളരെ പ്രധാനമായ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അൽഷിമേഴ്സ് രോഗിയെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
3: ഒരു അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഉള്ള ഒരു രോഗിയെ പരിചരിക്കുക എന്നുള്ളത് ആദ്യഘട്ടങ്ങളെ പോലെയല്ല, അവസാന ഘട്ടങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ പരിചരിക്കുന്ന ആൾക്ക് തന്നെ ഒരു നല്ല മാനസിക പിന്തുണ എപ്പോഴും ആവശ്യമാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ പല പെരുമാറ്റങ്ങൾ, ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക, പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോവുക, അവരുടെ വികാരങ്ങൾ, ഇതെല്ലാം ഒരാളുടെ ക്ഷമ നശിപ്പിക്കാം. പക്ഷേ അവരോട് ഒരു കാര്യത്തിനും പരമാവധി തർക്കിക്കാതിരിക്കുക. നമ്മൾ ഓരോ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ് അവരെ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. കുറെയൊക്കെ അവരെ ആ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരോട് ഒരിക്കലും തർക്കിക്കരുത്. പിന്നെ അവരുടെ ജീവിതചര്യ എപ്പോഴും പരമാവധി ഏതാണ്ട് ഒരുപോലെ തുടരാൻ ശ്രമിക്കുക. പലപ്പോഴും ഒരേ സ്ഥലങ്ങളിൽ തന്നെ തുടരുക. അവരെപ്പോഴും വീട് മാറ്റുന്നതോ സ്ഥലം മാറ്റുന്നതോ അവർക്ക് ഒരുപാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പിന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. കൂടുതലും പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൊടുക്കുക. പിന്നെ ആ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുക. അപ്പൊ അവർക്ക് നമുക്കുള്ളത് പോലെ തന്നെ വസ്ത്രം ധരിക്കാനും എല്ലാം പരമാവധി അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആശ്രയത്വം കൂടാതെ സ്വയം ചെയ്യാൻ സഹായിക്കുക. കൂടാതെ ഈ രോഗികൾ എപ്പോഴും വീഴുവാനും പലപ്പോഴും വീട് വിട്ട് പോകാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി കാണിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് സുരക്ഷിതമായിട്ട് തന്നെ വീട്ടിലും സൂക്ഷിക്കേണ്ടതുണ്ട്. വീട് വിട്ട് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറികൾ മാറിപ്പോകുന്നത് അവർക്ക് പല അബദ്ധങ്ങളും ഉണ്ടാക്കാം, അത് അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ മുറി ഏതാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ചിഹ്നങ്ങൾ, ഇത് ശുചിമുറി ഏതാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു പോസ്റ്ററൊക്കെ വാതിലുള്ളത് അവരെ സഹായിക്കും. അതുപോലെ മറിഞ്ഞ് വീഴാതിരിക്കാൻ ബാത്റൂമിലും ഭിത്തിയിലും ചെറിയ റെയിൽസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇരുട്ടത്ത് വീഴാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ വെളിച്ചം റൂമിലുള്ളത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
2: മേഡം, അൽഷിമേഴ്സ് രോഗം വരാതിരിക്കുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
3: അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്നുള്ളതുപോലെ ഏതൊരു ഡിമെൻഷ്യയും കുറേയേറെ തടയാൻ നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തലച്ചോറിനെ പരമാവധി ആക്റ്റീവ് ആയിരിക്കുക. അത് ശാരീരിക വ്യായാമങ്ങളായിരിക്കാം, തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവൃത്തികൾ, നേരത്തെ പറഞ്ഞ പോലുള്ള ചെസ്സും വായനയും പോലുള്ള വിനോദങ്ങൾ, പുതിയ ഭാഷ പഠിക്കുക, പുതിയതായിട്ടുള്ള എന്തെങ്കിലും സംഗീതമോ ഉപകരണ സംഗീതമോ ഒക്കെ പഠിക്കുന്നത് തലച്ചോറിനെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും. തലച്ചോറിന് ക്ഷതങ്ങൾ പറ്റാതെ സൂക്ഷിക്കണം. പ്രമേഹം, രക്തസമ്മർദ്ദം ഇവയൊക്കെ നിയന്ത്രണത്തിലാക്കിയിരിക്കണം.
2: മേഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അൽഷിമേഴ്സ് രോഗത്തെ കുറിച്ച് മേഡത്തിന് സമൂഹത്തോട് പങ്കുവയ്ക്കാനുള്ളത്?
3: നമ്മൾക്ക് ഏറ്റവും പ്രധാനം, ഈ മറവി രോഗം വരുന്നുണ്ടോ, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് വളരെ സാധാരണയാണ്, നമ്മളെ തിരിച്ചറിയാൻ വൈകും. ആ ഒരാൾക്ക്, ഇപ്പം കൂടെയുള്ള ഒരാൾക്കൊരു മറവി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ പ്രായത്തിലുള്ള മറ്റുള്ളവരെക്കാൾ കൂടുതൽ മറവി ഈ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മറവി രോഗത്തിന്റെ ഒരു ലക്ഷണമായിരിക്കാം. അത്തരം രോഗികളെ തീർച്ചയായും ഡോക്ടറെ കാണിക്കുക. എല്ലാ അൽഷിമേഴ്സ് ഡിമെൻഷ്യ ആകണമെന്നില്ല, ചികിത്സിച്ച് മാറ്റാവുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ ന്യൂറോളജിസ്റ്റിനെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്ത് അത് കാരണം കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് അൽഷിമേഴ്സ് ഡിമെൻഷ്യ ആണെന്നുണ്ടെങ്കിൽ കൂടെ അത് മൂർച്ഛിക്കുന്നത് തടയാൻ സഹായിക്കും.
2: അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
3: താങ്ക് യു.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 4 മണി.
1: ഗാനാമൃതം

ജീവിതത്തിലെ ആദ്യത്തെ അനുഭവങ്ങൾ, അത് ഏതു തന്നെയായാലും അവ കാലത്തിനു പോലും മായ്ക്കാൻ കഴിയാത്തതായി ഇന്നും നമ്മിൽ ചിലരുടെ ഓർമ്മച്ചെപ്പിൽ ഒളിമങ്ങാതെ നിൽപ്പുണ്ട്. ആദ്യമായി സ്കൂളിൽ പോയ ദിവസം, കൂട്ടുകാരുമൊന്നിച്ചുള്ള ആദ്യത്തെ വിനോദയാത്രാ അനുഭവങ്ങൾ, ആദ്യത്തെ തീവണ്ടിയാത്ര, ആദ്യത്തെ ആകാശയാത്ര, ഇങ്ങനെ നീളുന്നു നമ്മുടെ ആദ്യ അനുഭവങ്ങളുടെ ഓർമ്മകൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗാനാമൃതത്തിലേക്ക് സ്വാഗതം. ആദ്യ മലയാള ചിത്രമായ വിഗതകുമാരനും ആദ്യ ശബ്ദചിത്രമായ ബാലനും ആദ്യത്തെ മെഗാഹിറ്റ് ചിത്രമായ ജീവിതനൌകയും മലയാള സിനിമാ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആദ്യ അനുഭവങ്ങളുടെ ഏടുകളാണ്. ഇന്നത്തെ ഗാനാമൃതം മലയാള സിനിമയിലെ അത്തരം ചില ആദ്യ അനുഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 1961 മലയാള സിനിമാ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു വർഷമായിരുന്നു. ഇന്ന് കാണുന്ന കളർ സിനിമകളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ നിന്നും മലയാള സിനിമ കളറിലേക്ക് മാറിയ വർഷം, മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായിരുന്നു കണ്ടം വെച്ച കോട്ട്.

തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ

പ്രവാചകന്മാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ടു നടക്കുന്ന കൽബിന മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ടു നടക്കുന്ന

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കൂട്ടാണ്, പണ്ടേ കിട്ടിയ കൂട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: കവിതയിൽ നിന്നും ഇതിവൃത്തം കണ്ടെത്തിയ മലയാള ചിത്രമായിരുന്നു രമണൻ. 1967 റിലീസ് ചെയ്ത ഈ ചിത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് കേരളക്കരയിലെ സിനിമാ പ്രേക്ഷകർ നൽകിയത്. ചിത്രത്തിലെ നടീനടന്മാരെ നോക്കി തിയേറ്ററുകളിൽ പ്രേക്ഷകരെത്തുന്ന ഒരു രീതിക്കും ഈ ചിത്രം തുടക്കം കുറിച്ചു. നടി ഷീലയ്ക്ക് താരപരിവേഷം നൽകിയ ചലച്ചിത്രം കൂടിയായിരുന്നു രമണൻ.

0: ജീവനാഥനായകനായി പോവുക പോവുക ജീവനാഥ ഹാവനാലോളന ഏകനായി പോവുക പോവുക ജീവനാഥ.
1: 1951 കെ എൻ കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ജീവിത നൗക എന്ന ചിത്രമായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ മെഗാഹിറ്റ് ചിത്രം. തിക്കുറിശി സുകുമാരൻ നായർ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ ചിത്രം കൂടിയായിരുന്നു ജീവിത നൗക.

ആദ്യകാലത്തെ പ്രേത കഥാചിത്രമായിരുന്നു ഭാർഗവീ നിലയം. വിഖ്യാതനായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി, എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഭാർഗവീ നിലയം ആദ്യകാലങ്ങളിൽ പ്രദർശനശാലകളിൽ 100 ദിവസം തികച്ച ചുരുക്കം ചില ചിത്രങ്ങളിൽ ഒന്നായിരുന്നു.

മലയാളത്തിൽ ആദ്യമായി സ്റ്റീരിയോ റെക്കോർഡിംഗ് നടത്തിയ ചിത്രമായിരുന്നു 1976 ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പഞ്ചമി. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ആദിവാസി യുവതിയും തമ്മിലുള്ള പ്രണയവും അതിന്റെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളും ഇതിവൃത്തമാക്കിയ ചിത്രം കൂടിയായിരുന്നു പഞ്ചമി.

അയലത്തെ സുന്ദരിയോടെന്നുള്ളിലെ അനുരാഗമറിയിക്കുമോ? നീ ആടിപ്പാടി ചമഞ്ഞു മിനുങ്ങി കുണുങ്ങി കുലുങ്ങി മയങ്ങി ഒരുങ്ങി ഇറങ്ങി വന്നാട്ടെ വന്നാട്ടേ.

0: പുതുക്കാതിരുത്താൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായിരുന്നു 1978 നവോദയ അപ്പച്ചൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത തച്ചോളി അമ്പു. എൻ ഗോവിന്ദൻകുട്ടി തിരക്കഥയും സംഭാഷണവും എഴുതിയ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് യൂസഫലി കേച്ചേരിയും സംഗീതം നൽകിയത് കെ രാഘവനും. പ്രേം നസീർ, ശിവാജി ഗണേശൻ, എം എൻ നമ്പ്യാർ, ജയൻ, ബാലൻ കെ നായർ, കെ പി ഉമ്മർ, കെ ആർ വിജയ, ഉണ്ണിമേരി തുടങ്ങിയ നിരവധി താരങ്ങൾ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.

70mm ഫിലിം ഫോർമാറ്റിൽ ചിത്രീകരിച്ച മലയാളത്തിലെ ആദ്യ ചിത്രമായിരുന്നു പടയോട്ടം. ആദ്യത്തെ ത്രിമാന ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ 1984 പുറത്തിറങ്ങി. ജിജു പുന്നൂസായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്തത്. 1984 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടിയിരുന്നു. ഈ ചിത്രത്തിലെ കുട്ടിത്താരങ്ങൾക്ക് മികച്ച ബാലതാരങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരവും ചിത്രം നേടിക്കൊടുത്തു. മലയാളത്തിലെ ആദ്യ DTS ചിത്രം കൂടിയായിരുന്നു ഇത്.

1965 ഈസ്റ്റ്മാൻ കളർ ആദ്യമായി മലയാള സിനിമയിൽ ഉപയോഗിച്ചത്. ഉദയായുടെ ബാനറിൽ എം കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗമായിരുന്നു ഈസ്റ്റ്മാൻ കളർ ആദ്യമായി ഉപയോഗിച്ചത്.

മലയാളത്തിൽ ആദ്യമായി വാതിൽപ്പുറ ചിത്രീകരണം നടത്തിയ ചിത്രമായിരുന്നു 1965 പ്രേം നസീർ, പി ജെ ആന്റണി, അടൂർ ഭാസി, ശാരദ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം ടിയുടെ തിരക്കഥയിൽ എ വിൻസെന്റ് സംവിധാനം ചെയ്ത മുറപ്പെണ്ണ. എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ സിനിമാ സംരംഭം കൂടിയായിരുന്നു മുറപ്പെണ്ണ.

ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ആദ്യ മലയാള ചിത്രമായിരുന്നു പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം. 366 ദിവസം തുടർച്ചയായി പ്രദർശനം നടത്തിയ ഈ ചിത്രം മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ സിനിമാ ജീവിതത്തിലെ ഒരു പൊൻതൂവൽ കൂടിയായിരുന്നു.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ഏറ്റവും കൂടുതൽ നിർമ്മാണ ചെലവ് വേണ്ടി വന്ന ആദ്യ മലയാള ചിത്രമായിരുന്നു 2001 മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജി പണിക്കരുടെ കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ദുബായ് എന്ന ചിത്രം. അനുഗ്രഹ കമ്പൈൻസിന്റെ ബാനറിൽ പ്രീതി മേനോൻ നിർമ്മിച്ച് പൂർണമായും വിദേശത്ത് ചിത്രീകരിച്ച ഈ ചിത്രം അന്നുവരെ ഉണ്ടായ ചിത്രങ്ങളെക്കാൾ ഏറ്റവും ഉയർന്ന ചെലവിലായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ചത്.

1998 പ്രണവം ആർട്സിന്റെ ബാനറിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഹരികൃഷ്ണൻസ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ചലച്ചിത്രത്തിന് ഇരട്ട ക്ലൈമാക്സ് ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്.

ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിച്ച് വിതരണം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമ എന്ന പേര് നേടിയെടുത്ത ചിത്രമായിരുന്നു 2006 വി കെ പ്രകാശിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൂന്നാമതൊരാൾ. എച്ച് ഡി ഫോർമാറ്റിൽ അണിയിച്ചൊരുക്കിയ ഈ ചിത്രം സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ തിയേറ്ററുകളിൽ എത്തിക്കുകയായിരുന്നു.

മലയാള സിനിമയുടെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് തലസ്ഥാന നഗരിയിൽ നിന്നാണ്. മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയൽ ആദ്യ ചിത്രമായ വിഗതകുമാരൻ നിർമ്മിക്കാൻ സ്റ്റുഡിയോ തുടങ്ങിയത് തിരുവനന്തപുരത്തെ പട്ടത്തായിരുന്നു. നമ്മുടെ അനുഭവങ്ങൾ ഭാവി തലമുറയ്ക്ക് ചരിത്രമായി മാറുമ്പോൾ ആ അനുഭവങ്ങളുടെ ഏടുകൾ അവർക്ക് പകർന്നു നൽകുന്നത് ഒരുപിടി മധുരമൂറുന്ന ഓർമ്മകളായി മാറട്ടെ എന്ന പ്രത്യാശയോടെ മലയാള സിനിമയിലെ ആദ്യ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഇന്നത്തെ ഗാനാമൃതം സമാപിക്കുന്നു.

0: ഗാനാമൃതം. രചന സുധീർ ജഗുഫർ. ആഖ്യാനം ഗായത്രി ദേവി. നിർവഹണം എം ആർ രഞ്ജിനി. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ച മുകളിൽ പോയി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാസ് കുമാര ദിനസനായകെ. അസമിൽ ബിജെപി നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. പശ്ചിമേഷ്യൻ സംഘത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SC പോരാട്ടം അല്പസമയത്തിനകം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി ശ്വേതയും ദേവിക ദീപക് ദേവും പാടിയത് ചിത്രം ഭാസ്കർ ദ റാസ്കൽ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സർവീസസ്
3: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971.
4: അടുത്ത ഗാനം ഉണ്ണുമേനോൻ പാടിയത് ചിത്രം ബ്യൂട്ടിഫുൾ. അരുമേനോന്റെ വരികൾ രതീഷ് വേഗയുടെ ഈണം.

0: വീട്ടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം. എം ജി ശ്രീകുമാറും അഫ്സലും പാടിയത് ചിത്രം കല്യാണരാമൻ. ഗാനരചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അടുത്ത ഗാനം കൈതപ്രം രചിച്ച് മോഹൻ സിത്താര സംഗീതം നൽകി ജ്യോത്സ്ന രാജേഷ് വിജയ് പ്രദീപ് ബാബു എന്നിവർ പാടിയ ഗാനം ചിത്രം സ്വപ്നക്കൂട്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
2: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
1: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
0: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
4: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
3: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
5: അടുത്ത ഗാനം സച്ചിൻ ബാലു, മേഘ്ന ജോസ്കുട്ടി എന്നിവർ പാടിയത് ചിത്രം ഹൃദയം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധാനം ഹെഷാം അബ്ദുൾ വഹാബ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ കേൾക്കാം കണ്ടതും കേട്ടതും.
1: അല്ല, അതിരാവിലെ തുടങ്ങിയതാണല്ലോ. എത്ര നേരമായി കുത്തിയിരുന്ന് എഴുതുവാ. എന്തുവാ ഇതിന് മാത്രം എഴുതി പിടിപ്പിക്കാൻ? ഹേ, ചെവിയും കേൾക്കാൻ പറ്റുന്നില്ലേ? ദാ ചായ.
2: ആ, അവിടെ വച്ചേക്ക്.
1: വച്ച രണ്ട് ചായ അതുപോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഉറുമ്പും കേറി ഈച്ചയും വീണു. ചേട്ടാ, ചൂടോടെ കുടിക്കണ്ടേ?
2: നീ ഒന്ന് പൊയ്ക്കേ.
1: ചേട്ടാ, ഇതെന്ത് കൂത്ത്! ദേഷ്യം വന്നത് പ്രകടിപ്പിച്ചു തീർന്നേൽ ദേ ഈ ചായ ചൂടോടെ ഊതി ഊതി കുടി.
2: ഓ, ഇത് വല്ലാത്തൊരു
1: ബാക്കി പറ. വല്ലാത്തൊരു
2: വല്ലാത്തൊരു ശല്യമായല്ലോ.
1: ശല്യാ? അതിരാവിലെ ചേട്ടൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലിയും തീർത്തു. ഇതിനിടെ മൂന്നാമത്തെ ചായ തരുന്നത്. ആ, ഞാൻ ശല്യ, അത് ഞാൻ സഹിച്ചു. അല്ല, ഡിക്ഷണറി എടുത്ത് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ അടുക്കൽ.
2: നീ അതും കണ്ടുപിടിച്ചോ?
1: കണ്ടുപിടിക്കാൻ ഇത് ചേട്ടന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്. എന്തുവാ രാവിലെ മുതൽ കുത്തി കുറിക്കുന്നത്? പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മതി കേട്ടോ.
2: ഓ, പിന്നെന്ത്? നീ അറിഞ്ഞില്ലേ നമ്മുടെ ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് അടുത്തു?
1: ചേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കിങ്ങിണി ക്ലബിന്റെയോ?
2: അതെ.
1: ഒരു വർഷം പോയത് അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷവും ഇതിനെ ഇലക്ഷൻ അടുപ്പിച്ച് ചേട്ടന് ഈ വെപ്രാളം ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. അല്ല ചേട്ടാ, ഇപ്പോ ഈ ഗൂഗിളൊക്കെ ഉള്ളപ്പോ ഡിക്ഷണറിയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാ?
2: അത് പിന്നെ അതെ
1: അത്
2: അതെ ഡിക്ഷണറിന്ന് ചില വാക്കുകൾ കളയണം.
1: ഓ,
2: ഇനി ഉണ്ടാകരുത്.
1: എന്റെ ഭഗവതി, ഇത്
2: ഇത് നടക്കുന്ന കാര്യമാണോന്നായിരിക്കും നിന്റെ സംശയം.
1: അതെ, നടക്കുവോ?
2: പിന്നെന്താ സംശയം?
1: എങ്ങനാന്നാ ചോദിച്ചത്?
2: ഈ വാക്ക് ഇനി ആരും പറയാതിരുന്നാ പോരെ.
1: എന്നാലും എന്റെ ചേട്ടാ, ആ വാക്ക് അവിടെ തന്നെ ഇല്ലേ?
2: ഉണ്ടല്ലോ, തർക്കിച്ച. പക്ഷേ ആരും ആ വാക്ക് പറയാതെ ഇരുന്നാൽ പിന്നെ ആ വാക്ക് കാണില്ലല്ലോ.
1: ഇത് പണ്ട് ഒരു സിനിമയിൽ താക്കോല് വെച്ച പോലുണ്ട്. ഓ, എന്റെ തല ചുറ്റുന്ന പോലെ. അത് വിട്, വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പേപ്പർ നിറയെ?
2: അതോ, അത് വീട്ടുജോലി എങ്ങനെ വീതം വെക്കാം എന്നാ.
1: അത് നന്നായി. ഏതായാലും നിങ്ങളുടെ ക്ലബിന്റെ ഇലക്ഷൻ വന്നതുകൊണ്ടെങ്കിലും എന്റെ വീട്ടുജോലിക്ക് ഒരു കുറവുണ്ടാകുമല്ലോ. ആശ്വാസം.
2: ഈ വീട്ടിലെ പണിയല്ല.
1: പിന്നെ ഏത് വീട്ടിലെ?
2: അത് ഞങ്ങളുടെ ക്ലബിലെ മറ്റു മെമ്പേഴ്സിന്റെ വീട്ടിലെ.
1: ഓ,
2: അതും തിരഞ്ഞെടുത്ത ചില വീടുകളിൽ.
1: അത് കൊള്ളാം.
2: പിന്നെ ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യാനോ? പുറത്ത് എനിക്കുള്ള വില നിനക്കറിയില്ല.
1: ഇത്തിരി വീട്ടുജോലി ചെയ്താ പുറത്തെ വില കുറയൂ എന്നുള്ളത് എനിക്ക് പുതിയ അറിവാണേ എന്റെ പൊന്നെ.
2: ഇവിടെ അടുക്കള നിന്റെ സാമ്രാജ്യമല്ലേ. ആ അധികാരത്തിൽ അധിനിവേശം നടത്തിയാൽ ഷേ, അത് വേണ്ട. അധിനിവേശം ലോകത്തെവിടെയായാലും ഞങ്ങൾ എതിരാണ്.
1: പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ തന്നെ ഇനിയും ചെയ്യണം. അല്ല, ഞാൻ ഇത് ആരോട് പറയുന്നു? ബാക്കി വായിക്ക്. ക്ലബിലെ മറ്റു മെമ്പേഴ്സിന്റെ തെരഞ്ഞെടുത്ത വീടുകളിലെ.
2: അവിടെ ഞങ്ങളുടെ പാനലിൽ മത്സരിക്കുന്നവർ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെന്ന് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കും.
1: പിന്നെ അത്രേ ഉള്ളോ?
2: ഇത് മറ്റു വീടുകളിൽ കൂടി എത്തിക്കാൻ പരിപാടിയുണ്ട്.
1: അതെന്ത് പരിപാടി? അവിടെയും ജോലി ചെയ്തു കൊടുക്കോ? ഭാരവാഹികളുടെ എല്ലാം ഒടിയല്ലോ. അതും വീട്ടിൽ മെയ്യനങ്ങാതെ ചേട്ടനെ പോലെ ഉള്ളവരാണെങ്കിൽ.
2: ക്ലബ് മെമ്പേഴ്സിന്റെ എണ്ണം തന്നെ 1000 മുകളിലുണ്ട്. ഈ വീട്ടിലെല്ലാം പോകുന്നത് നടപ്പുള്ള കാര്യമല്ലല്ലോ.
1: അതുകൊണ്ട്
2: അത് ഞങ്ങൾ വീഡിയോ എടുക്കും. അതിനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
1: ഓഹോ,
2: തെരഞ്ഞെടുത്ത കുറച്ച് വീടുകളിൽ പോയാൽ മതിയല്ലോ.
1: ചേട്ടാ, ഈ വീട്ടിലെ ജോലി ചെയ്യില്ല, പോകട്ടെ. ക്ലബിലെ ഇലക്ഷൻ പ്രചരണത്തിനാണേലും മറ്റൊരു വീട്ടിൽ നിങ്ങൾ ചെല്ലുന്നു. അവർ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്തു കൊടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും?
2: ഏയ്, അവരാവശ്യപ്പെടാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ?
1: ശരി, ആവശ്യപ്പെടാതെ ജോലി ചെയ്യുന്നു, അനുവാദമില്ലാതെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ചീപ്പല്ലേ ചേട്ടാ, എത്ര പേര് കാണുന്നതാ?
2: എടി മാലോകര് കാണാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇത് എടുക്കുന്നതും ചെയ്യുന്നതും.
3: എല്ലാവർക്കും അയക്കില്ല, ക്ലബ് മെമ്പേഴ്സിന് മാത്രമേ ഷെയർ ചെയ്യൂ.
2: പുതിയ കാലമല്ലേ, നീ കുറെ കൂടി അപ്ഡേറ്റ് ആകണം. നിനക്ക് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്, അതിന്റെ സ്വാധീനം ഒന്നും മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാ.
1: ഓ, എനിക്ക് ഈ ട്രെൻഡിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ ചേട്ടനെ പോലെ അപ്ഡേറ്റും അല്ല. പക്ഷേ ഒന്ന് പറയാം, ഒരാൾക്ക് സഹായം ചെയ്യുന്നതാണേൽ അത് ചെയ്യുന്നവരുടെ കാര്യസാധ്യത്തിനായി ഫോട്ടോയും വീഡിയോയും എടുത്ത് പ്രചരിപ്പിക്കുന്നത് മോശമാണ്. പിന്നെ സഹായം സ്വീകരിക്കുന്നവരുടെ സമ്മതമില്ലാതെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുന്നതും മഹാമോശമാണ്.
2: എന്നുവെച്ചാൽ
1: എന്ത്? സഹായിച്ചില്ലേലും മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ മാനിക്കണമെന്ന്. അല്ല പിന്നെ.
4: പിന്നണിയിൽ സുഷമാനിൽ, ബിജു കല്ലുവാതുക്കൽ, രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ആഗരൻ എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് പാടിയത് കൈത്തപ്പത്തിന്റെ വരികൾ ഔസേപ്പച്ചൻ്റെ ഈണം.

ഒരു ഗാനം കൂടി. മനോമഞ്ജിത്തിന്റെ വരികൾ ഷാൻ റഹ്മാൻ സംഗീതം നൽകി ജോബ് കുര്യനും ഷാൻ റഹ്മാനും പാടിയത് ചിത്രം ഓം ശാന്തി ഓശാന.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക് കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90-ാം വാർഷികത്തോടനുബന്ധത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ. മഴക്കാലം എത്തുന്നതിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും പ്രളയ സാധ്യത കുറയ്ക്കുന്നതിനുമായി കോഴിക്കോട് മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരുവഞ്ചിപ്പുഴ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇന്ന് 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും കന്നുകാലികളിലെ അകിടുവീക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 8:20 ചലച്ചിത്രഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 അഖില കേരള നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവം, അതിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകോത്സവം അണിയറ വിശേഷങ്ങൾ, തുടർന്ന് നിശാസുരഭി, 11:00 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 8:00 10:00 11:00 12:00 1:00 2:00 5:00 6:00 രാത്രി 8:00 എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി വൈലപ്പള്ളിയുടെ 1001 രാവുകൾ എന്ന കവിത, ആലാപനം രഞ്ജിനി കൃഷ്ണ, തുടർന്ന് ഉദയഗീതം മധു ബാലകൃഷ്ണൻ പാടിയത്, തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ഗ്രാമകേരളം, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂപ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 14. 8:35 സ്മൃതി മധുരം, തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 1961-1970 കാലഘട്ടത്തിലെ ഗാനങ്ങൾ. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സംസ്ഥാന ദുരന്ത നിവാരണ സെന്റർ മുൻ മേധാവി കെ ജി താര പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഹലോ ആകാശവാണി, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ. 12:40 പ്രകാശധാര, കൌമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, കീർത്തി എൽദാ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ, മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:40 ഗ്രാമകേരളം, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി, എൽ ഡൊമിനിക്കുമായി അഭിമുഖം, തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ, 7:20 ചലച്ചിത്രഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, പ്രസാദ് കെ കെ, ലതാറാണി എന്നിവർ പാടുന്നു, കീബോർഡ് സാംസൺ. 8:02 ചലച്ചിത്രഗാനങ്ങൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം, ദൈവത്തിൻ മനമാര് കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിറ്റ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിറ്റ്സ്, മെയിൻ റോഡ്, ചാല.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നിഖിൽ, രഞ്ജിത്, റിമി, ടോമി എന്നിവർ പാടിയത് ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
3: അതെങ്ങനെ?
2: 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
5: കൈതപ്പുറം രചിച്ച് ദീപക് ദേവ് സംഗീതം നൽകി ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയ ഗാനം ചിത്രം അവതാരം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യ ഗാനം PK ഗോപിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്രപാടി ഗാനം, ചിത്രം നാരായം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിലെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपकी महत्वपूर्ण.
0: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത്. 102 MLAമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണ് ഇവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
3: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം.

0: വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. സത്യൻ അന്തിക്കാട് രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിക്കാനം. ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഒരു ശ്രോതാവാകാം, എന്നാൽ സ്വന്തം അഭിപ്രായം അതിൽ മുങ്ങിപ്പോകരുത്. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അകിട് വീക്കം. പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കമാണിത്. ശുചിത്വമില്ലായ്മ, അണുബാധ തുടങ്ങിയ കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പാലുൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രവുമല്ല, ഇത് ഒരു പശുവിൽ നിന്നും മറ്റൊരു പശുവിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ നമ്മോടൊപ്പമുണ്ട്. ഷിബു ജോർജ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിക്കുന്നു. ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിടുവീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം.
1: തീർച്ചയായിട്ടും, പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിടുവീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും ആണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലപ്പുഴ KVK നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ് തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിടുവീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമെ കാണിക്കാത്ത അകിടുവീക്കമാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
2: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെയുള്ള ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിടുവീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളുകുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്ന് അടുബാധ കൊണ്ടും അകിടുവീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിടുവീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന്റെ അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകുന്ന നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർജ് ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിന്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സ്റ്റഫാലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്റ്റെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
2: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിടുവീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
1: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിടുവീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിടുവീക്കം നിന്ന് പോവുക, അങ്ങനെയും അകിടുവീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ, മാസ്റ്റൈറ്റിസ് ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പാരക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണമുണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്ന് വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാകും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാകും അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാകും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആകും. ഈ രോഗലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അകിടിന് അപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്ന് സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണം ഇല്ലാതെ അകിട് വീക്കമുണ്ടാവും, പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാൽ ഉൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്, എല്ലാ പാലിനും ഒരേ പൈസ അല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും.
2: ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്?
1: അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിട് വീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പരിസരത്തിന്റെ ശുചിത്വമാണ് താങ്കൾ ചോദിച്ചത്. തൊഴുത്ത് എപ്പോഴും കഴുകി വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടി ഏറ്റ് തൊഴുത്ത് ഉണങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
2: എപ്പോഴും
1: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ്, അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
2: അപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
1: ഡയറക്റ്റ് കോൺടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അകിട് വീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിട് വീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് വീക്കം വരാം. മറ്റൊന്ന്, പാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക, എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റ് കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോൾ ആയിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് പ്രത്യേകിച്ചും ഈ സ്പേസിങ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
2: അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവും.
1: തീർച്ചയായിട്ടും തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കമുണ്ടാകും, ചുമന്നിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, അത് കൂളി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം, പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഞങ്ങളൊരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അകിട് വീക്കം നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകന് ഉപയോഗിക്കാവുന്ന, ഇതിനെപ്പറ്റി അറിവുള്ള കർഷകർ എപ്പോഴും വെറ്റിനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന്
2: പറയുന്നത്.
1: പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്, അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് നാല് കളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ് ഒരു പെയിൽ പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ ഐഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക്, അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന്റെ സി എം ടി റീഏജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാല് കള്ളങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലിപ്പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ ആ പശുവിന് അകിട് വീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല, വെള്ളം പോലെ തന്നെയാണ്, ഈ റിയേജന്റും വെള്ളം പോലെ തന്നെയാണ്, പാലും വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റേറ്റിസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ
2: സഹായിക്കും. ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
1: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിട് വീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകരെ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാൽ അവിടെ വച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിട് വീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല അണുക്കൾ കാരണമാണ് അകിട് വീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്, അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗ ചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ട് ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച് അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല, പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ. പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും, ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം എന്ന് പറയും. കർഷകൻ എന്ത് ചെയ്യും? ഈ ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് കൊണ്ട് തന്നെ പശുവിന് നല്ല ആശ്വാസം ഉണ്ടാവും, ഇനിയും എന്റെ പശുവിനെ കുത്തിവെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല, വീണ്ടും അകിട് വീക്കം വരാനുള്ള സാധ്യത കൂട്ടുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണം എന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകിട് വീക്കം രോഗത്തിൽ നിന്ന് മുക്തി നേടാം, പൂർണ്ണമായിട്ടും അകിടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നല്ലോ, അപ്പൊ അതിന് ബദലായിട്ട് നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടീൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അകിടിനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്.
2: ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകിട് വീക്കം രോഗത്തെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
1: താങ്ക് യു.
0: കന്നുകാലികളിലെ അകിട് വീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഷിബു ജോർജാണ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പൂവരശ് പ്രകൃതിയിലെ അത്ഭുത മരുന്നുകളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിട്ടും പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് പൂവരശ്. പേരിൽ അരശുണ്ടെങ്കിലും വലിപ്പത്തിൽ കുഞ്ഞനായ ഈ മരം അടിമുടി ഔഷധ സമൃദ്ധമാണ്. വേരുമുതൽ കായവരെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേരിന്മേൽ തൊലി പൂവരശിന്റെ വേരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ് പൂവരശ് അദ്വിതീയമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ചൊറി, ചിരങ്ങ്, സോറിയാസിസ്, പുഴുക്കടി, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഇതിന്റെ ഭാഗങ്ങൾ പ്രധാന ചേരുവയാണ്. രക്തശുദ്ധി വരുത്താനും രക്തസ്രാവം തടയാനുമുള്ള ഇതിന്റെ ശേഷി ശ്രദ്ധേയമാണ്. മുറിവുകൾ ഉണക്കുന്നതിനും പ്രമേഹം, കരൾ രോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കും പൂവരശ് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി കഷായം വെച്ചും എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇഡ്ഡലി പുഴുങ്ങുന്നതിനായി പൂവരശിലകൾ ഉപയോഗിക്കുന്നത് മുൻ തലമുറകൾക്കിടയിൽ പതിവായിരുന്നു. ശീതൽ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് പൂവരശ് തടികൾക്കുണ്ട്. അതിനാൽ തന്നെ ചിതൽ ബാധിക്കാത്ത ഇതിന്റെ തടി ഏറെ ഗുണപ്രദമാണ്. ഏതു കാലാവസ്ഥയിലും പൂക്കൾ വിരിയുന്ന ഈ മരം കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ വഴിയും വംശവർദ്ധന നടത്തുന്നു.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആകിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്.

സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു പശുവിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ഒരൊറ്റ തീറ്റയിലൂടെ നൽകുക എന്നതാണ് TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പശുക്കൾക്ക് കാലിത്തീറ്റയും പരുഷാഹാരവും വെവ്വേറെ കൊടുക്കാതെ ഒരൊറ്റ തീറ്റയായി നൽകുവാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി, ശങ്കർ മഹാദേവനും ജോസ്നയും പാടിയ ഗാനം, ചിത്രം 2020.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അടുത്ത ഗാനം ഹരിശങ്കർ പാടിയത്. ചിത്രം ആതിരൻ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീത സംവിധാനം പി എസ് ജയഹരി.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി

0: ഏവരും കാതോർക്കുക.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസും ലതികയും പാടി ഗാനം കേൾക്കാം. ചിത്രം കാതോടു കാതോരം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ ഈണം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് അലക്സ് പോൾ ഈണം നൽകി വിത്തു പ്രതാപും റിമി ടോമി പടിഗാനം ചിത്രം ലോലിപോപ്പ്

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഒരു ഗാനം കൂടി. കൈതപ്രം രചിച്ച് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം പോക്കിരി രാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:02 തുടർന്ന് കേൾക്കാം.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരുകണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. 11 തിങ്കളാഴ്ച രാത്രി 9:30.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സൌരോർജ്ജ ഉൽപ്പാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത വിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ആകാശവാണി 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഈ മാസം 17-ന് സൈക്ലത്തോൺ സംഘടിപ്പിക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. ആകാശവാണി നിലയത്തിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ മുഹമ്മദൻ എസ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 വിക്കറ്റ് ജയം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

അടുത്ത ഗാനം ജാസി ഗിഫ്റ്റ് പാടി ഈണം നൽകിയ ഗാനം. വരികൾ എഴുതിയത് കൈതപ്രം, ചിത്രം ഫോർ ദ പീപ്പിൾ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആറേക്ക് നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ചും മുകളിൽ പോയി.

0: എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കൈതപ്രം രചിച്ച് ജേക്സ് ബിജോയ് സംഗീതം നൽകി വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയ ഗാനം ചിത്രം പള്ളിച്ചട്ടമ്പി.

അടുത്ത ഗാനം കാർത്തികും ശ്രേയാ ഘോഷാലും പാടിയത് ചിത്രം സ്പാനിഷ് മസാല. ഗാനരചന ആർ വേണുഗോപാൽ, സംഗീത സംവിധാനം വിദ്യാസാഗർ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി. MG ശ്രീകുമാറും മഞ്ജരിയും പാടിയ ഗാനം ചിത്രം അനന്തഭദ്രം.

അടുത്ത ഗാനം ചിത്രം എന്ന ചലച്ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, കണ്ണൂർ രാജന്റെ ഈണം.

over to the last track. Memories by Maroon 5.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റുകുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന, ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാസംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ ഏഴ് മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ രണ്ടാം ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരുകണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
4: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ M.R. ഗോപകുമാറാണ്.
4: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
5: പേര്
4: അഞ്ജന.
5: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്?
4: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ട് മിഴിവേകുന്നു.
6: മഹാരാജൻ!
7: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
6: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
8: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
9: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാകത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാരാലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
8: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
9: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക

0: ായി നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവതുകൽ, എൻ സുനിത.
1: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയൊരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവുമില്ല.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
2: തൽക്കാലം അവര് പറയുന്നതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മൾ വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
2: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
0: രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: ദാ കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി ദാ മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളു പൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്നാ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ് ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ.

0: ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് മെയ് 13 നാടകോത്സവത്തിന്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
1: ഗുഡ് മോർണിംഗ് സർ, മേ കം ഇൻ
2: പ്ലീസ്, ഹാവ് എ സീറ്റ്.
1: താങ്ക് യു.
2: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
1: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
2: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
1: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
2: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
0: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
3: അച്ഛൻ,
4: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജിയായിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
5: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
3: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
5: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
4: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
5: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെപ്പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ചേ അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയ സോൾ, യുവ കലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണോ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എ എസ് തന്നു എന്നാണ്.
0: സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീ, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
6: ഹൃദയ,
5: തന്റെ പ്രണയിനിയായ മധുമിതയോട് പോലും പറയാതെ ഒളിച്ചുവെച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
7: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
8: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
7: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
8: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
9: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
5: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൗഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ആ ഹൃദയൻ, കം ഇൻ. അന്വേഷിച്ചു വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ? ഫാമിലി
0: ഒന്നും ഇല്ലടോ. ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ,
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ് അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ, നല്ല തിരക്കാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: ഇത് എന്നെ കോലം. ഇത് രൂപ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട് ആ
2: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: പുഷ്പ,
0: എന്നെ തെരിയില്ല അവനക്ക്. ഞാൻ അനന്തരാമനാക്കും.
5: വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ, കോഫി പോട്ട് ദോ വന്നിട്ടേ.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: അനന്തു തലൈവാ.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ട? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയാസിയ.
3: വന്നിട്ടിയാടാ അനന്തൻ, വന്നിട്ടിയാടാ?
4: ഇല്ല, വന്നിട്ടില്ലമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി. മാറിയാൽ വേഗം വരും. ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
5: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
4: അതെ.
5: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: യാരിനി, എപ്പടി ഉള്ളേ വന്നേ?
4: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി, ഇപ്പോഴും ഉണ്ടായിരുന്നു.
3: യാരേ, ആനന്ദം വന്നിട്ടിയാ? ഈ ആരാവത് ചൊല്ലടാ.
6: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
3: ആമാ ആമാ, സെറിടാ. ആണ്ടവാ മുരുഹാ.
6: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാറ്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്ക? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
3: അനന്താ, കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
4: സൊല്ലു പാട്ടി.
3: മുൻപ് സ്വന്നത് താനെ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത വിഷയത്തിലെ നെജമാന സമ്മതം താനെ? ചൊല്ലടാ കണ്ണാ.
4: എന്നാ പാട്ടി, ഇന്ത മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ ഒന്ന് മട്ടും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുരാ, പോതുമാ.
3: പോടാ, പോതും, അത് പോതും, അത് മട്ടും താൻ പോതും.
0: നവതിയുടെ നിറവിലെത്തിയ ആകാശവാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന നവ്യോപഹാരം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: സേതുലക്ഷ്മി
0: കാത്തിരുന്ന രഥോത്സവം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6-ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞ
2: തിരയുടെ ശബ്ദം.
1: പിന്നെ
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണ് തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ വലിയ കടൽ.

0: കാണുക കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാൻ അതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
3: അതായത് കണ്ണടച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പം മനസ്സിലായോ നോക്ക്?
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
1: പുനഃപ്രക്ഷേപണം മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Good morning, reception. Yes. Yeah, room number 203. Yes, he's there. Connect here.
1: Good morning, Miss Annie.
0: Huh? Good morning. ഞാൻ ഇപ്പോ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാൻ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
1: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
0: താങ്ക് യു.
1: അപ്പോ ശരി, കാണാം.

0: May 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം 1:00 ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 ആകാശവാണി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഈ നിശയെ സംഗീതാദ്രമാക്കുവാനായി ഒരുപിടി മധുര ഗാനങ്ങളുമായി നിശാസുരഭി. ഇന്നത്തെ നിശാസുരഭിയിൽ ആദ്യ ഗാനം സത്യൻ അന്തിക്കാട് രചിച്ച്, MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം ചിത്രം ഞാൻ ഏകനാണ്.

നിശ സുരഭിയിൽ അടുത്ത ഗാനം പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ലതയും പാടിയത് ചിത്രം മഴനിലാവ്.

0: നദിയോരം.
1: സതീഷ് ബാബുവും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ധീര. പൂവച്ചൽ ഖദറിന്റെ വരികൾ രഘുകുമാറിന്റെ ഈണം.

നിശാ സുരഭിയിൽ അടുത്ത ഗാനം പി ലീലയും യേശുദാസും പാടിയത് ചിത്രം സ്ഥാനാർത്ഥി സാറാമ. ഗാനരചന വയലാർ, സംഗീത സംവിധാനം എൽ പി ആർ വർമ്മ.

ഒരു ഗാനം കൂടി. അഭയദേവിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. എ എം രാജയും പി ലീലയും പാടിയ ഗാനം ചിത്രം സ്നേഹസീമ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: നിർവികാരമായ, ഒരിക്കലും മാറാത്ത ഒരു സത്യത്തിൽ ഉണ്ടായി മറയുന്ന ഭാവരൂപങ്ങൾ മാത്രമാണ് നമ്മളും ഈ ലോകവും സകലതും എന്ന് സത്യമറിഞ്ഞവർ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ സത്യം കേവലം അറിവാണ്. ആ അറിവിലുണ്ടായ സങ്കല്പങ്ങൾ മൂർത്തമായതാണ് പ്രപഞ്ചപ്രവാഹം. ആ അറിവാകുന്ന കടലിൽ ഉണ്ടായി മറയുന്ന തിരകളാണ് നമ്മളെല്ലാം. തിരകളെല്ലാം സവികാരമാണ്. ഓരോ തിരയും സത്യമറിയുന്നത് എപ്പോഴാണ്? ഞാൻ വെള്ളമാണ് എന്നറിയുമ്പോൾ. ആ വെള്ളം നിർവികാരമാണ്. വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമ്മിലുള്ള സത്യമാണ് അറിവ് അഥവാ ആത്മാവ്. ആ അറിവിലുണ്ടായ സങ്കല്പം മൂർത്തമായത് മാത്രമാണ് ഞാൻ എന്ന് ഞാൻ അറിയണം. അത്തരത്തിൽ എൻ്റെ അറിവ് അഥവാ ഞാനാകുന്ന അറിവ് വ്യാപരിക്കുമ്പോൾ അതിനെ എൻ്റെ സങ്കല്പം എന്ന് വിളിക്കാം. അതായത്, എന്നിലുള്ള സത്യത്തെ കണ്ടെത്തി അതിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് ഞാൻ എന്ന സത്യാവബോധത്തിലേക്ക് നയിക്കുന്ന ബോധവ്യാപാരമാണ് എൻ്റെ അഥവാ വ്യക്തിയുടെ സങ്കല്പം. അല്ലാതുള്ളതെല്ലാം വികല്പങ്ങളാണ്. ഇനി ആലോചിച്ചു നോക്കുക, നമ്മളെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നത് വികല്പങ്ങളല്ലേ? വാസ്തവത്തിലുള്ള സങ്കല്പം നമുക്ക് ഉണ്ടാകാറുണ്ടോ? സങ്കല്പം ഒന്നേയുള്ളൂ, വികല്പങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് വികല്പങ്ങളുടെ ലോകത്ത് ഏത് ശരി ഏത് തെറ്റ് എന്ന് തീരുമാനിക്കാനാവാതെ നമ്മൾ കുഴങ്ങിപ്പോകാറുണ്ട്. അതിനെയും വികല്പം എന്ന് തന്നെയാണ് വിളിച്ചു പോരുന്നത്. ഏതെല്ലാം തരത്തിലുള്ളതാണ് നമ്മിലുള്ള വികല്പങ്ങൾ? ഉണർന്നിരിക്കുമ്പോൾ ലോകകാര്യങ്ങളിൽ തൽപരരായിരിക്കണം, അതിലെ സുഖമനുഭവിക്കണം. ഉറങ്ങുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാനില്ലെങ്കിലും അതിലെ സുഖം അനുഭവിച്ചേ തീരൂ. ദിവസവും 3-4 പ്രാവശ്യം ആഹാരം കഴിക്കണം. ഇണചേർന്ന് സന്തതി പരമ്പരയെ നിലനിർത്തണം. ഇതൊക്കെ മൃഗസഹജമായ വാസനകളിൽ പെടുന്നത് മാത്രമാണ്. മനുഷ്യസഹജമായ അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് ഇതൊന്നും നമ്മെ ഉയർത്തുന്നില്ല. ഇങ്ങനെ മൃഗസഹജമായ ആവശ്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും ലോകത്ത് കുടുങ്ങി സവികാരമായതിൽ മാത്രം ശ്രദ്ധ വയ്ക്കാൻ ശീലിച്ചുപോയ നാം

0: തമ്മിലുള്ള ശുദ്ധമനുഷ്യനെയും അവൻ്റെ അറിവിനെയും ശ്രദ്ധിക്കാതിരിക്കുന്നു. മൃഗങ്ങളുടെ തലത്തിൽ നിന്നും മനുഷ്യൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. സവികാരതയുടെ തലത്തിൽ നിന്നും നിർവികാരതയുടെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അസത്യത്തിൻ്റെ തലത്തിൽ നിന്നും സത്യത്തിൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അതിന് സഹായിക്കേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം. പക്ഷേ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാകട്ടെ സഹായിക്കുന്നത് വികല്പങ്ങളുടെ, സവികാരതയുടെ, അസത്യത്തിൻ്റെ ലോകത്തിൽ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ തളച്ചിടാനാണ്. ഈ ഒരൊറ്റ കാരണത്താൽ മനോരോഗികളുടെയും ആത്മഹത്യ ചെയ്യുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നുമുണ്ട്. ഇത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നാരായണഗുരു അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം, ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം, ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണർന്നിരുന്ന് അനുഭവിക്കുന്ന സുഖവും ഉറങ്ങുമ്പോഴുള്ള സുഖവും നല്ല ആഹാരം കഴിക്കുമ്പോഴുള്ള സുഖവും അതുപോലെയുള്ള മറ്റെല്ലാ സുഖങ്ങളും ഒരൊറ്റ ബോധത്തിൽ അനുഭവപ്പെടുന്നത് മാത്രമാണെന്നും ആ ബോധത്തിൻ്റെ ആനന്ദ സ്വരൂപത സ്വയം വിരിഞ്ഞു വരുന്നത് മാത്രമാണ് എല്ലാ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും എന്നും തീർച്ചയുണ്ടായിക്കഴിഞ്ഞിരുന്നെങ്കിലോ പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ സംഭവഗതികൾ നമ്മെ നിരാശതയിലേക്ക് നയിക്കുന്നതിന് പകരം നിർവികാരമായ ഒരൊറ്റ അറിവിൽ നടക്കുന്ന നാനാതരം കളികളായി അതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കളി പിഴച്ചുപോയാൽ അടുത്ത കളിയെ ഉറ്റുനോക്കാൻ ശ്രമിക്കുമായിരുന്നു. ജീവിതം ആനന്ദാനുഭവത്തിൻ്റെ ഒരു നീരൊഴുക്കായി മാറുമായിരുന്നു.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാൻ ദീപ്തി വി ആർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:36. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.
2: और कितनी हसीन लगी है उस फिल्म में, वात्सल्य की मूर्ति रीमा लागू और उनके पीछे वो छुप के माधुरी दीक्षित का कहना माई री माई मुंडेर पे तेरी बोल रहा है कागा. अमर जी आपने कहा था गीत सुनाए.
3: बिल्कुल, गाना सुनते हैं उसके बाद बातचीत सुनें.

दे मुझे पिया नहीं भूले मारे खुशी के मैं तो भूली ना।

काम सब नहीं, आइए शादी नहीं, आओ दुनिया बदलने का दिन आ गया।

0: बन जाएगी।
1: मन चाहेगी,
0: मन चाहेगी।

करता हूँ आशिक मेरा

ഇതിന്റെ